0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 May 16 ശനിയാഴ്ച. കൊലവർഷം 1201, എടവമാസം 2 ഭരണി നക്ഷത്രം. വിഖ്യാത എഴുത്തുകാരൻ പൗലോ കൊയ്ലോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. നമ്മുടെ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ തടസ്സങ്ങൾ പലതുണ്ടായാലും ലക്ഷ്യത്തിലെത്താൻ വഴികൾ തെളിഞ്ഞു വരും. അതുകൊണ്ട് ആഗ്രഹിക്കാൻ മടിക്കരുത്, ആ വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. ഈ പ്രപഞ്ചം നമുക്കൊപ്പമുണ്ട്. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: എല്ലാവരും പ്രായഭേദമന്യേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്നത്. നമുക്ക് എങ്ങനെയാണ് സന്തോഷങ്ങൾ കണ്ടെത്താനാകുക? ഇതിനൊരു ശരിയായ ഉത്തരം കണ്ടെത്താനായാൽ അത് ജീവിതത്തിലെ വലിയൊരു നേട്ടമാകും. നമ്മുടെ സന്തോഷത്തിന്റെ നിർവചനം കണ്ടെത്തേണ്ടത് മറ്റാരുമല്ല, നാം തന്നെയാണ്. കാരണം സന്തോഷത്തിനും സന്താപത്തിനും അതിർവരമ്പുകളില്ല. മാനത്തെ പോലെ പരന്നുകിടക്കുകയാണ് ഇത് രണ്ടും. നാമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും അതിർവരമ്പുകൾ നിർണയിക്കേണ്ടത്. ചില ആളുകൾ എത്ര ചെറിയ കാര്യത്തിലാണെങ്കിലും സന്തോഷം കണ്ടെത്തും. അവർക്ക് ചെറിയൊരു കാര്യം ജീവിതത്തിൽ ഉണ്ടായാൽ പോലും അവർ അതിൽ വളരെയധികം സന്തോഷം കണ്ടെത്തും. ദുഃഖങ്ങളും ജീവിതത്തിലെ സന്തത സഹചാരികളാകുമ്പോൾ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള മിടുക്ക് നാം നേടേണ്ടതാണ്. പിന്നെ അത്യധികമായ ഹൃദയവേദനകളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്ത് നോക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ കുഞ്ഞു സൗഭാഗ്യത്തിന് പോലും വലിയ ആനന്ദം കണ്ടെത്താൻ കഴിയും. ചില മനുഷ്യർക്കാകട്ടെ വലിയ സൗഭാഗ്യങ്ങൾ ലഭിച്ചാലും അവർ വലിയ സന്തോഷമൊന്നും പ്രകടിപ്പിക്കുകയില്ല. വളരെ ദരിദ്രയായ ഒരു പെൺകുട്ടി വീടുകൾ തോറും ജോലി ചെയ്താണ് അവൾ ജീവിക്കുന്നത്. കീറിപ്പറഞ്ഞ ഒന്ന് രണ്ട് ധാവണിയും പാവാടയുമാണ് അവൾക്കുള്ളത്. എന്നിട്ടും അവൾ ഓടി നടന്ന് വീട്ടുവേലകൾ ചെയ്ത് പാത്രങ്ങളും മറ്റും വൃത്തിയാക്കുമ്പോൾ മധുരമായ ഗീതങ്ങൾ ആലപിച്ച് വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. അങ്ങനെ ഇരിക്കെ വീട്ടുടമസ്ഥൻ അവൾക്ക് ഉത്സവ സമയത്ത് നല്ല അല്പം വില കൂടിയ ഒരു പട്ടുസാരി വാങ്ങിക്കൊടുത്തു. അടുത്ത ദിവസം അവൾ ആ സാരി ചുറ്റി അവളാൽ കഴിയുന്ന രീതിയിൽ ഉടുത്തൊരുങ്ങി പൂർവാധികം സന്തോഷത്തോടെ മറ്റു കുട്ടികളോടൊപ്പം കളിച്ചും കളിയിൽ പങ്കെടുത്തവരെ പരാജയപ്പെടുത്തി ആടിയും പാടിയും വീട്ടുജോലിക്കെത്തി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ പഴയ പോലെ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളിട്ട് സന്തോഷത്തോടെ ജോലിക്കെത്തി. അവളെ സംബന്ധിച്ച് ഇപ്പോൾ കീറ തുണികൾക്കൊപ്പം പുതിയ ഒരു നല്ല സാരി കൂടിയുണ്ട് ഉടുക്കാൻ. ഇതിന് വിപരീതമായി ലോട്ടറി അടിച്ചാൽ പോലും സന്തോഷമുണ്ടാകാത്ത ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നാം നട്ടുനനച്ച ചെടിയിൽ ഒരു പൂവ് വിരിയുമ്പോഴോ മാനത്തൊരു മടുവില് പ്രത്യക്ഷപ്പെടുമ്പോഴോ പെട്ടെന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനം കേട്ടാലോ ആഹാരം മുന്നിലെത്തിയാലോ കാണാൻ കൊതിക്കുന്നയാൾ പെട്ടെന്ന് വന്നു ചേർന്നാലോ തിരക്കേറിയ ബസ്സിൽ അപ്രതീക്ഷിതമായി ഒരു ഇരിപ്പിടം കിട്ടിയാലോ ഒക്കെ നമുക്ക് സന്തോഷമുണ്ടാവാം. അല്ല, ഉണ്ടാവണം. സന്തോഷം എന്നതൊരു മാനസികാവസ്ഥയാണെന്ന് അമേരിക്കക്കാരനായ കാർട്ടൂണിസ്റ്റുകളുടെ കുലപതി വോൾട്ടർ ഏലിയാസ് ഡിസ്നി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനനുസരിച്ചാവും സന്തോഷമുണ്ടാകുക. നമ്മുടെ ഹൃദയം സ്നേഹിക്കാനുള്ളതാണ്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരായി പ്രേമം അതൊന്നല്ലേ പരക്ക നമ്മ പാലുമൃതൂട്ടും പാർവണ ശശിബിംബം എന്നാണ് മഹാകവി ഉള്ളൂർ പറഞ്ഞിട്ടുള്ളത്. ഹൃദയത്തെ മരുഭൂമിയാക്കി മാറ്റിയാൽ അവിടെ വിരിയുക എന്താവും? സ്നേഹത്തിന്റെ പനിനീർപ്പൂക്കളാവില്ല, പകരം വേദന ഉള്ള കള്ളിമുൾ ചെടികളാവും. അവിടെ എത്തുന്നവരെ നോവിക്കാനും മുറിവേൽപ്പിക്കാനും മാത്രമേ പിന്നീട് മുൾച്ചെടികൾ തഴച്ചു വളരുന്ന ഹൃദയത്തിനാകൂ. അപ്പോൾ പിന്നെ ആരും നമ്മോടടുക്കാതെയാവും, നാം ഒറ്റപ്പെടുകയും ചെയ്യും. പങ്കുവയ്ക്കൽ, കരുതൽ ഇവ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഒഴുക്ക് സൃഷ്ടിക്കും. അങ്ങനെ ഒരു ഒഴുക്ക് രൂപപ്പെട്ടാൽ അവിടെ മാലിന്യങ്ങൾ അടിയുകയേയില്ല. നമുക്ക് മനസ്സിനൊപ്പം നമ്മുടെ ചുറ്റുവട്ടം മാലിന്യ വിമുക്തമാക്കാം. സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ മൂല്യം മനസ്സിലാക്കി അവയെ നിലനിർത്താൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. നമുക്ക് ചുറ്റും പലതരത്തിലുള്ള പല സാമ്പത്തിക സ്ഥിതികളുള്ള സ്വഭാവമുള്ള ആളുകളുണ്ട്. ഇവയിൽ സന്തോഷം എന്നത് മറ്റെന്തിനേക്കാളുപരി അവനവന്റെ കാഴ്ചപ്പാടും ചിന്താഗതിക്കും അനുസരിച്ചാണ് ഉണ്ടാകുന്നതെന്ന് കാണാം. അതിസമ്പന്നനായതുകൊണ്ട് സന്തോഷം താനെ വരണമെന്നില്ല. പണം കുറഞ്ഞതുകൊണ്ട് മാത്രം സന്തോഷം ഉണ്ടാകാതിരിക്കുകയുമില്ല. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു സുദിനം ആശംസിക്കുന്നു. നമുക്ക് ഈ ഗാനമൊന്ന് കേൾക്കാം.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 16 തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ശാസ്ത്രലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ പ്രവർത്തനക്ഷമമായ ലേസർ കിരണം പരീക്ഷിച്ചത് 1960 മെയ് 16 അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ തിയോഡർ മൈമാനാണ് കാലിഫോർണിയയിൽ ഹ്യൂസ് റിസർച്ച് ലബോറട്ടറിയിൽ വെച്ച് ഇത് വിജയിപ്പിച്ചത്. റൂബി ക്രിസ്റ്റൽ ഉപയോഗിച്ചാണ് അദ്ദേഹം പ്രകാശകിരണത്തെ ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചത്. ഇന്ന് ശാസ്ത്ര

തീരുമാനിച്ചതിനെ തുടർന്നായിരുന്നു ഈ നീക്കം. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനാ ഭേദഗതിയിൽ ഒപ്പുവെച്ചതോടെ സിക്കിം ഇന്ത്യയുടെ 22-ാമത്തെ സംസ്ഥാനമായി മാറി. ലോക സിനിമയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ അക്കാദമി അവാർഡ്, അതായത് ഓസ്കാർ, ആദ്യമായി വിതരണം ചെയ്തത് 1929 May 16 ഹോളിവുഡിലെ റൂസ്വെൽറ്റ് ഹോട്ടലിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വെച്ചാണ് പുരസ്കാരങ്ങൾ നൽകിയത്. വിങ്സ് എന്ന ചിത്രമായിരുന്നു മികച്ച സിനിമയ്ക്കുള്ള ആദ്യ പുരസ്കാരം നേടിയത്. സിനിമയെ ഒരു ഗൗരവകരമായ കലാരൂപമായി ലോകം അംഗീകരിച്ചു തുടങ്ങിയതിന്റെ അടയാളമായിരുന്നു ഈ ചടങ്ങ്. ശുക്രൻ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച പൈനിയർ വെനസ് 1 ബഹിരാകാശ പേടകം യാത്ര തിരിച്ചത് 1978 May 16 ശുക്രന്റെ ഉപരിതലത്തെക്കുറിച്ചും അന്തരീക്ഷ ഘടനയെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ ഈ ദൗത്യം സഹായിച്ചു. ഗ്രഹപര്യവേക്ഷണ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായിരുന്നു ഇത്. ഇന്ത്യയിൽ ഡെങ്കിപ്പനിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എല്ലാ വർഷവും May 16 ദേശീയ ഡെങ്കി ദിനമായി ആചരിക്കുന്നു. രോഗം പകരുന്ന രീതികളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. മലയാള സാഹിത്യത്തിലെയും ചലച്ചിത്ര സംഗീത ലോകത്തെയും പ്രകാശപൂർണമായ ഒരു നക്ഷത്രമായിരുന്നു യൂസഫ് അലി കേച്ചേരി. കവി, ഗാനരചയിതാവ്, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ അദ്ദേഹം മലയാളികൾക്ക് നൽകിയ സംഭാവനകൾ മറക്കാനാവാത്തതാണ്. 1934 May 16 യൂസഫ് അലി കേച്ചേരി ജനിച്ചത്. സംസ്കൃതത്തിലും മലയാളത്തിലും ഒരുപോലെ പാണ്ഡിത്യമുണ്ടായിരുന്ന യൂസഫ് അലി തന്റെ വരികളിലൂടെ പ്രണയത്തെയും ആത്മീയതയെയും മാനവികതയെയും മനോഹരമായി ആവിഷ്കരിച്ചു. തൃശൂർ ജില്ലയിലെ കേച്ചേരിയിൽ ജനിച്ച അദ്ദേഹം തന്റെ നാടിന്റെ പേര് സ്വന്തം പേരിനൊപ്പം ചേർത്ത് ആ ഗ്രാമത്തെയും ലോക പ്രശസ്തമാക്കി. 100 ഹിറ്റ് ഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്നത്. പേരറിയാത്തൊരു നൊമ്പരത്തെ, സുറുമയെഴുതിയ മിഴികളെ, ജാനകി ജാനേ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും സംഗീതപ്രേമികളുടെ മനസ്സിൽ ഈണമായി തുടരുന്നു. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുസ്ലിം പശ്ചാത്തലത്തിൽ ജനിച്ചിട്ടും സംസ്കൃത ഭാഷയും ഹൈന്ദവ പുരാണങ്ങളെയും ആഴത്തിൽ പഠിക്കുകയും തന്റെ കവിതകളിൽ അവയെ മനോഹരമായി സമന്വയിപ്പിക്കുകയും ചെയ്ത അദ്ദേഹം മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു സന്ദേശം കൂടി സമൂഹത്തിന് നൽകി. ഭാഷാശുദ്ധിയും ലാളിത്യവും ഒത്തുചേർന്നതായിരുന്നു യൂസഫ് അലി കേച്ചേരിയുടെ ഓരോ വരിയും. ആ വരികളിലൂടെ അദ്ദേഹം നമുക്ക് നൽകിയ സംഗീതവും സാഹിത്യവും എന്നെന്നും മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കും. ആ വലിയ പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിർത്ത്. ഈ മാതിരി തക്കിട തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ, ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
3: Kia, movement that inspires.
4: Info@7.
5: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. ചിറ്റൂർ സർക്കാർ കോളേജിൽ 2020-2021, 2021-2022, 2022-2023 അധ്യയന വർഷത്തിൽ പ്രവേശനം നേടിയ ST വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാന്റ് വിദ്യാഭ്യാസ ആനുകൂല്യ തുക രേഖകൾ സഹിതം മെയ് 25 ഓഫീസിൽ നിന്ന് നേരിട്ട് കൈപ്പറ്റണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 80-78-04-23-47. നമ്പർ ഒരിക്കൽ കൂടി 80-78-04-23-47. ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വാഹനം വാടകയ്ക്ക് ലഭ്യമാക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. പ്രതിമാസം 2000 രൂപ, കിലോമീറ്ററിന് പരമാവധി 35,000 രൂപയാണ് വാടക. ടെൻഡർ മെയ് 18 മുതൽ ജൂൺ 2 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങളും ടെൻഡർ ഫോമും ഓഫീസിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 82-81-89-94-68. നമ്പർ ഒരിക്കൽ കൂടി 82-81-89-94-68. മലമ്പുഴ ഗവൺമെന്റ് ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ തസ്തികകളിൽ ഒഴിവാം. ദിവസവേതനടിസ്ഥാനത്തിൽ താൽക്കാലികമായാണ് നിയമനം. FTS ആയ ഗാർഡർ കം സ്കാവഞ്ചർ, ഇലക്ട്രീഷ്യൻ കം പ്ലംബർ എന്നീ ഒഴിവുകളിലാണ് നിയമനം. FTS ആയ ഗാർഡർ കം സ്കാവഞ്ചർ തസ്തികകളിൽ 7ാം ക്ലാസ്സും ഇലക്ട്രീഷ്യൻ കം പ്ലംബർ തസ്തികകളിലേക്ക് SSLC ITIയുമാണ് യോഗ്യത. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന. താമസിച്ച് ജോലി ചെയ്യുന്നവർക്കാണ് നിയമനം. താൽപര്യമുള്ളവർ ബയോഡാറ്റ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം മെയ് 21 രാവിലെ 11 സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിന് എത്തണമെന്ന് സീനിയർ സൂപ്രണ്ട് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-28-15-894. നമ്പർ ഒരിക്കൽ കൂടി 0491-28-15-894. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് ട്രസ്റ്റിമാരെ നിയമിക്കുന്നു. ഒറ്റപ്പാലം താലൂക്കിലെ കടമ്പഴിപ്പുറം ശ്രീ തിരുവമ്പലം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, വെള്ളിനേഴി ശ്രീ കടിയാറ്റ വിഷ്ണു ക്ഷേത്രം, പട്ടാമ്പി താലൂക്കിലെ വല്ലപ്പുഴ ശ്രീ ഞാഞ്ഞൂളിച്ചിറ ശിവക്ഷേത്രത്തിലാണ് ഒഴിവുള്ളത്. താൽപര്യമുള്ളവർ June 6 വൈകിട്ട് 5 മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിശ്ചിത ഫോറത്തിൽ അപേക്ഷ നൽകണം. അപേക്ഷാ ഫോറം പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലും www.malabardevasyam.kerala.gov.inil ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-25-05-777. നമ്പർ ഒരിക്കൽ കൂടി 0491-25-05-777. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് ട്രസ്റ്റിമാരെ നിയമിക്കുന്നു. ഒറ്റപ്പാലം താലൂക്ക് 70 ശ്രീ ചെമ്മംകുഴി ക്ഷേത്രം, മണ്ണാർക്കാട് താലൂക്ക് അലനല്ലൂർ ശ്രീ തെച്ചിക്കോട് ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ഒഴിവുള്ളത്. താൽപര്യമുള്ളവർ മെയ് 30 വൈകിട്ട് 5 മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിശ്ചിത ഫോറത്തിൽ അപേക്ഷ നൽകണം. അപേക്ഷാ ഫോറം പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലും www.malabardevasyam.kerala.gov.inilും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-25-05-777. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുമരനെല്ലൂർ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് പ്രവേശനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 2026-27 അധ്യയന വർഷത്തേക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. മറ്റ് വിഭാഗത്തിലുള്ള കുട്ടികൾക്കും അപേക്ഷിക്കാം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ May 31 വൈകിട്ട് 5 മുമ്പായി തൃത്താല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. അപേക്ഷയോടൊപ്പം ജാതി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് എന്നിവയും നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94-46-72-37-14 നമ്പർ ഒരിക്കൽ കൂടി 94-46-72-37-14 ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് കോപ്പറേറ്റീവ് സ്റ്റോറിൽ സെയിൽസ്മാൻ തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. ബികോം എംകോം എംബിഎ ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ളവർ May 21 രാവിലെ 10 കോളേജിൽ നടക്കുന്ന എഴുത്തു പരീക്ഷയ്ക്കും അഭിമുഖത്തിനുമായി എത്തണമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 80780423-47 നമ്പർ ഒരിക്കൽ കൂടി 80780423-47 പാലക്കാട് കൺസ്യൂമർ ഫെഡ് റീജിയണൽ പർച്ചേസ് കമ്മിറ്റി യോഗം May 29 രാവിലെ 11 പാലക്കാട് കൺസ്യൂമർ ഫെഡ് റീജിയണൽ ഓഫീസിൽ ചേരും. പാലക്കാട് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ജൂൺ മാസത്തിലെ വിൽപ്പനയ്ക്ക് ആവശ്യമായ പലചരക്ക്, കോസ്മെറ്റിക്സ്, സ്റ്റേഷനറി, ഹൌസ് ഹോൾഡ് സാധനങ്ങൾ, വെജിറ്റബിൾസ് എന്നിവ വിതരണം ചെയ്യാൻ താൽപര്യമുള്ള വിതരണക്കാർ വില വിവരങ്ങൾ, സാമ്പിളുകൾ എന്നിവ ഉൾപ്പെടുത്തിയ കൊട്ടേഷൻ സഹിതം യോഗത്തിൽ പങ്കെടുക്കണമെന്ന് റീജിയണൽ മാനേജർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-91-25-00-189 നമ്പർ ഒരിക്കൽ കൂടി 04-91-25-00-189 കിംസ് അവൈറ്റിസ് ഹോസ്പിറ്റലിലെ ന്യൂറോ സയൻസ് വിഭാഗത്തിൽ പാലക്കാട് ജില്ലയിൽ ആദ്യമായി ഡേ കെയർ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി സംവിധാനം ആരംഭിച്ചു. അത്യാധുനിക PELD സാങ്കേതിക വിദ്യയിലൂടെ കുറഞ്ഞ മുറിവോടെയും വേഗത്തിലുള്ള രോഗമുക്തിയോടെയും സ്പൈൻ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനുള്ള സംവിധാനമാണ് ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ ആശുപത്രിയിലെത്തുന്ന രോഗിക്ക് പരിശോധനകളും ശസ്ത്രക്രിയയും പൂർത്തിയാക്കി വൈകുന്നേരത്തോടെ വീട്ടിലേക്ക് മടങ്ങാനാകുന്ന രീതിയിലാണ് ഈ ചികിത്സാ സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. സാധാരണ സ്പൈൻ ശസ്ത്രക്രിയകളിൽ കാണുന്ന വലിയ മുറിവുകളും ദീർഘകാല ആശുപത്രി താമസവും ഒഴിവാക്കി എൻഡോസ്കോപ്പിക് സംവിധാനത്തിലൂടെ കൃത്യവും സുരക്ഷിതവുമായ ശസ്ത്രക്രിയ നിർവഹിക്കാനാകുന്നതാണ് ഈ രീതിയുടെ പ്രത്യേകത. ഡിസ്ക് പ്രശ്നങ്ങൾ, നാഡി അമർച്ച മൂലം കാലിലേക്ക് പടരുന്ന വേദന, ദീർഘകാല ബാക്ക് പെയിൻ, കഴുത്തുവേദന എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സ്പൈൻ രോഗങ്ങൾക്ക് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി ഫലപ്രദമായ ചികിത്സാ രീതിയാണെന്ന് കിംസ് അവൈറ്റിസ് സീനിയർ ന്യൂറോ സർജൻ ഡോക്ടർ തോമസ് സിറിയാക് അറിയിച്ചു.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചവേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
4: മിന്നസാൻ ഓകിൻകി ദസ്ക സുപരാശി ഇച്ചുനിച്ചിയോ. ഈശ്വര ഭഗവാനെ, ഏത് സ്ഥലത്താ നമ്മൾ എത്തിവന്ന് നിൽക്കണേ? നമ്മുടെ പരിപാടിയില് ഇന്ന് കുറച്ച് ജാപ്പനീസ് ടച്ച് ഉണ്ട്. അത് കേട്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇതിപ്പോ എഴുത്തോല കേൾക്കാൻ വേണ്ടിട്ട് ഇനി ജാപ്പനീസ് ട്യൂഷന് പോകേണ്ടി വരുമോ എന്ന് ആലോചിച്ച് തലപുകയ്ക്കേണ്ട കാര്യമില്ല. അതിനല്ലേ ഞാനല്ലാതെ പിന്നെ ആര്? ഈ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, മിന്നസാനോകങ്കി ദസ്ക സുപരാശി ഇച്ചിനിച്ചിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. നിങ്ങൾക്കൊക്കെ സുഖമാണോ? എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആവട്ടെ എന്ന് ആശംസിച്ചതാ ഞാൻ. അത് ജാപ്പനീസ് ഭാഷയിൽ എങ്ങനെയുണ്ട്? കൊള്ളാലേ. ഇന്നുണ്ടല്ലോ ജാപ്പനീസ് ഫിലോസഫീസിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിലോസഫീസ് ആണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതേക്കുറിച്ച് പറയണേ. ഇന്നും അതുപോലെ ജപ്പാനിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ജാപ്പനീസ് ഭാഷ മുഴുവൻ പഠിച്ചില്ലെങ്കിലും അവരുടെ ചില ലൈഫ് ഫിലോസഫീസ് ഇല്ലേ, സത്യം പറഞ്ഞാൽ അത് കിട്ടില്ലോസ്കി ഐറ്റംസ് ആണ്. ജീവിതത്തെ നമ്മുടെ പച്ചപ്പിനോടും സമാധാനത്തോടും ഒക്കെ ചേർത്ത് നിർത്താൻ ജപ്പാനിലെ ആളുകളെ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ജാപ്പനീസ് വാക്ക് ഓങ്കോയോഷി എന്ന വാക്കാണ്. ഓങ്കോയോഷി എന്ന വാക്ക്, ആ വാക്ക് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിന് മുൻപ് നമുക്കൊരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് എഴുത്തോലയുടെ സമയമാണ് കൂടെയുള്ളത്. ഞാൻ അഭിനന്ദിക്കുന്നു.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ജാപ്പനീസ് ഭാഷ പഠിച്ചില്ലെങ്കിലും ജാപ്പനീസ് അറിയില്ലെങ്കിലും ചില ലൈഫ് ഫിലോസഫീസിന്റെ, അതിപ്പോ ഏത് രാജ്യത്ത് നിന്നാണെങ്കിലും, നല്ല കാര്യങ്ങള് അറിഞ്ഞിരിക്കുക, നല്ല കാര്യങ്ങള് കോപ്പി ചെയ്യുക, അതൊന്നും അത്ര മോശമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇക്കിഗായിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ അല്ലെ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം കണ്ടെത്തലാണ് അത്. നമ്മുടെ പാഷനും കഴിവും ലോകത്തിന്റെ ആവശ്യമൊക്കെ ഒത്തുചേരുന്ന ഒരു പോയിന്റ്. ഇക്കിഗായി എന്താണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്മൂത്ത് ആയിട്ട് ലൈഫ് ഇങ്ങോട്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ വാക്ക് ഇക്കിഗായി അല്ല, ഇക്കിഗായിയെ കുറിച്ച് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓങ്കയേഷി എന്ന വാക്കാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാലേ, നമ്മളോട് ഒരാൾ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഗുഡ് തിങ് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഒരാളിൽ നിന്ന് ഒരു ഉപകാരം കിട്ടിയാൽ അവർക്ക് നമ്മൾ തിരിച്ചു നൽകുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, അതാണ് ഓങ്കയേഷി, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റിട്ടേണിങ് എ ഫേവർ എന്നൊക്കെ പറയാം ഇംഗ്ലീഷിൽ. പക്ഷെ ജാപ്പനീസ് രീതിയിൽ ഇത് വെറും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ല, വെറും ഒരു താങ്ക് യു പറയലല്ല, അത് ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു തിരിച്ചു നൽകലാണ്, ഒരു കടപ്പാട് പോലെ. പ്രകൃതിയായാലും മനുഷ്യനായാലും നമ്മളെ സഹായിച്ചവരോടുള്ള ആ ഒരു കരുതലില്ലേ, അത് നമ്മുടെ ലൈഫ് മാറ്റിമറിക്കും ഉറപ്പാണെന്നാണ് ഈ ജാപ്പനീസ് ഫിലോസഫി ഓങ്കയേഷി പറയുന്നത്. അപ്പോ ഇന്നത്തെ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ആർക്കൊക്കെ ഒരു ഓങ്കയേഷി നൽകാൻ പറ്റും? നമ്മളെ സഹായിച്ച ഒരു ഫ്രണ്ടിനോ, നമുക്കിന്ന് ഭക്ഷണം തന്ന അമ്മയ്ക്കോ, അല്ലെങ്കിൽ തണല് തന്ന മരത്തിനോ, അല്ലെ? പെട്ടെന്ന് ദാഹിച്ചിരിക്കുമ്പോൾ ഓൾ ഓഫ് എ സഡൻ നമ്മളിലേക്ക് വന്ന ആ ഒരു വാട്ടർ ബോട്ടിൽ നീട്ടിയ കൈകൾക്കോ ഒക്കെ ആവാതെ ഇന്ന് നമ്മൾ പഠിച്ച പുതിയ വാക്ക് ഓങ്കയേഷി എന്ന വാക്ക്, ആ വാക്കിനൊപ്പമുള്ള ആ ഒരു മോട്ടിവേഷൻ അതുകൂടെ മനസ്സിലുണ്ടാവണം. നമ്മളോട് ഒരാളൊരു നന്മ ചെയ്ത, അല്ലെങ്കിൽ നമുക്ക് ഒരാളിൽ നിന്നൊരു ഉപകാരം കിട്ടിയ, പകരം അവർക്ക് നമ്മൾ തിരിച്ചു നൽകുന്ന സ്നേഹം, ഒരു ഗിവ് ആൻഡ് ടേക്ക് സ്നേഹം എപ്പോഴും ലൈഫിൽ ഉണ്ടാവണമെന്ന്, മോർ ദാൻ താങ്ക് യു, അതാണ് ഓങ്കയേഷി എന്ന വാക്ക്. ഇത് എഴുത്തോലയുടെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: പാട്ടൊക്കെ കേട്ട് വന്നപ്പോ ഓങ്കായിഷി എന്ന വാക്കിനെ മറന്നോ? ഓങ്കായിഷിയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഉപകാരം ചെയ്തവരോടുള്ള ആ ഒരു കടപ്പാട്. അതിനൊപ്പം ജാപ്പനീസ് ഡിക്ഷണറിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്കായി എടുത്തു വെച്ചിരിക്കുന്നത് അതിലും ഗംഭീരമായ മറ്റൊരു വാക്കാണ്, ഓങ്കോചിഷിൻ. ഓങ്കോചിഷിൻ എന്ന വാക്ക്. നമ്മള് ഓടിക്കൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾക്ക് പിന്നാലെയല്ലേ? പുതിയ ഫോൺ, പുതിയ ഫാഷൻ, പുതിയ ട്രെൻഡുകൾ, പുതിയ പരിപാടികൾ. പക്ഷേ ഇടയ്ക്കൊന്ന് നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന പല പുതിയ കാര്യങ്ങളുടെയും വേരുകൾ കിടക്കുന്നത് ഒരു പക്ഷേ പഴയ എക്സ്പീരിയൻസിലായിരിക്കും എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ ഓങ്കോചിഷിൻ. പഴയതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയതിനെ കണ്ടെത്താനാണ് പറയുന്നത്. പഴയത് മാത്രമാണ് അല്ലെങ്കിൽ പുതിയത് മാത്രമാണ് എല്ലാം എന്ന് പറയുന്ന ഒരു സംഗതി അല്ല. നിങ്ങൾ ഇന്ന് മൊബൈലിൽ കളിക്കുന്ന ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ഒരു ബേസിക് ഐഡിയ പണ്ട് ഇവിടെ നമ്മളെ ജീവിച്ചിരുന്ന അച്ഛനപ്പൂപ്പന്മാര് ഒക്കെ, അച്ഛനും അമ്മയും അപ്പൂപ്പന്മാരും ഒക്കെ പറമ്പിൽ പണ്ട് ഓടി നടന്ന് അവര് കളിച്ചിരുന്ന കളികളിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോ ഇന്ന് നമ്മൾ കാണുന്ന ഗെയിംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന പല ട്രെൻഡി മ്യൂസിക്കിന്റെയും ഒറിജിനൽ ചിലപ്പോ പണ്ട് നമ്മുടെ ദാസേട്ടനും ചിത്രശേഷിയും പാടിയ പഴയ പാട്ടിൽ നമുക്ക് തിരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടും അല്ലെ? ആ വരികൾ കേട്ട് നോക്കുമ്പോ പഴയ ചില കാര്യങ്ങൾ ചിലപ്പോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പഴയത് മോശമാണെന്നോ പുതിയത് മാത്രമാണ് കേമമെന്നോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്താണ് നമുക്ക് തെറ്റുന്നത് എന്നാണ് ഓങ്കോചിഷിൻ എന്ന് പറയുന്ന ഈ ജാപ്പനീസ് ഫിലോസഫി പറയുന്നത്. പഴയതിനെ ഒരു ഗൈഡാക്കി നമ്മുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ദൂരം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് ലുക്കിംഗ് അറ്റ് ദി റിയർ വ്യൂ മിറർ വൈൽ ഡ്രൈവിംഗ്. ഈ റിയർ വ്യൂ മിറർ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ, അതായത് മുമ്പോട്ട് പോകാൻ പിന്നിലോട്ടും ഇടയ്ക്ക് നോക്കണമല്ലോ എന്നൊരു ഫിലോസഫിയാണല്ലോ ഈ മിററിനുള്ളത്, ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള മിററിനുള്ളത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലെപ്പോഴും വയ്ക്കുക. സോ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഒന്ന് നമ്മുടെ ഓങ്കേഷി, മറ്റൊന്ന് ഓങ്കോചിഷിൻ. അപ്പോൾ രണ്ട് കാര്യങ്ങളോടുകൂടി ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. അഹല്യ എഫ് എം നിസുനുകോ ഷിതേ കുതാസായി, അതായത് അഹല്യ എഫ് എം കേട്ടുകൊണ്ടേയിരിക്കൂ. സ്റ്റേ ട്യൂൺ ടു അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടി.

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിഷസിലേക്ക്. അങ്ങനത്തെ ഈ സമയം കൃത്യം 8 മണി ആയിട്ടുണ്ടല്ലേ. 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ് അഹല്യ വിഷസിന്റെ സമയമായിരിക്കുന്നു. അഹല്യ വിശ്വസുമായിട്ട് കറക്റ്റായിട്ട് ദേ ഞാൻ നിങ്ങളുടെ സ്വന്തം 8 മണി ഈ ഒരു സമയത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ആയില്ലയാണ് കേട്ടോ അഹല്യ വിശ്വസുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത്. ഇനി ദേ കുറച്ച് സമയം ഞാൻ ഇവിടെയുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമ്മങ്ങ് എല്ലാം മറന്ന് ഹാപ്പി ആവി കുറച്ച് സമയം മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ വേണ്ടി പോവുകയാണല്ലേ. എനിക്ക് അങ്ങനെയാണ് പലപ്പോഴും അഹല്യ വിശ്വസിലേക്ക് വരുന്ന സമയത്ത് തോന്നാറ് കേട്ടോ. അതായത് വളരെ ഫ്രീ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കുറച്ച് സമയം എല്ലാവരോടും സംസാരിക്കാനായിട്ട് പറ്റുന്നു. അതാണ് അഹല്യ വിഷസിൽ വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്നുള്ളത്. നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല, വലിയ ഭാരങ്ങളൊന്നുമില്ല, മുഖമൂടികളൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് എന്താ പറയുക, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരോട് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. യെസ്, അതുകൊണ്ട് തന്നെ അഹല്യ വിഷസ് എന്ന് പറയുന്ന ഈ ഒരു സമയം വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞൊരു സമയമാണല്ലേ, ഭയങ്കര ഹാപ്പിനെസ് നൽകുന്ന ഒരു സമയമാണ്. അങ്ങനെതേ ആ ഒരു സമയം ഇന്നും വന്നെത്തിയിരിക്കുകയാണ്. മെയ് 16 ശനിയാഴ്ച ദിവസം, സാറ്റർഡേ. എല്ലാവരുടെയും പ്രിയപ്പെട്ട കണ്ണിലുണ്ണിയായിട്ടുള്ള സാറ്റർഡേ അല്ലേ. ശനിയാഴ്ചയോ വളരെയധികം പ്രണയമാണ് എല്ലാവർക്കും, എന്തോ വല്ലാത്ത ഇഷ്ടമാണ് എന്നെ എല്ലാവർക്കും എന്നാണ് ശനിയാഴ്ച എല്ലാ തവണയും പറയാറ്. അതുപോലെ തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ശനിയാഴ്ച ദിവസമാണ് ഇന്നും. അപ്പോൾ നമ്മൾ വളരെ ഇഷ്ടത്തോടുകൂടി ഇന്നത്തെ അഹല്യ വിശ്വസം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു അഹല്യ വിഷസ്. കൂടെയുണ്ട് ഞാൻ ആയില്ല. അപ്പൊ എന്താ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നേ, എന്താ ഞാൻ നിങ്ങളോട് ഇന്ന് ചോദിക്കാൻ പോകുന്നേ, ആ ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നേ. ഇന്ന് വലിയ കോംപ്ലിക്കേറ്റഡ് ആവുന്ന എന്താ പറയുക ആധികാരികമായ കാര്യമൊന്നുമല്ല. പക്ഷേ ഞാൻ പറയും, ഇത് ചെറിയൊരു ആധികാരികതയുണ്ട്. അതായത് സ്വയം നമ്മളിലേക്ക് നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എപ്പോഴൊക്കെയോ നമ്മൾ നമ്മളെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, താല്പര്യങ്ങൾ എന്താണ് എന്നതിലുപരിയായിട്ട് മറ്റുള്ളവർ എങ്ങനെ സന്തോഷിക്കും, നമ്മൾ എന്ത് ചെയ്താലായിരിക്കും അവർ ഹാപ്പി ആവുന്നേ എന്നൊരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്ത് മാറുന്ന ഒരു ജീവിതമാണ് പലപ്പോഴും നമുക്കൊക്കെ അല്ലേ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഇഷ്ടത്തിലേക്ക് നോക്കാൻ പോവാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം. സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ആ ഒരു കാര്യം എന്താ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ദി ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്, ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം കിട്ടാറുണ്ട്, അതുപോലെ തന്നെ സമാധാനം കിട്ടാറുണ്ട്, ഏറ്റവും ഇഷ്ടം എനിക്കിതാണ് എന്ന് പറയാനായിട്ട് നിങ്ങൾക്കൊരു കാര്യം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ ഒരു കാര്യം? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് ഡാൻസ് ചെയ്യുന്ന സമയത്ത്. ഡാൻസ് ചെയ്യുന്ന സമയത്താണ് എന്നെ ഏറ്റവും അധികം സന്തോഷവതിയാക്കുന്നത്, അല്ലെങ്കിൽ എന്നിലെ ഏറ്റവും അധികം ആ സമാധാനമുള്ള ആ ഒരു ടൈം ഞാൻ കണ്ടെത്തുന്നത് ഡാൻസ് ചെയ്യുന്ന സമയത്താണ്, അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, നല്ല ഫുഡ് കഴിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ സന്തോഷങ്ങൾ പലർക്കും പല വിധമായിരിക്കാം. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങളെ മറ്റുള്ളവരെയല്ല നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം, നിങ്ങൾ സ്വയം എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങളെന്ന വ്യക്തിക്ക് ഏറ്റവും അധികം ആ ഒരു സന്തോഷം ലഭിക്കുന്നേ. സ്വന്തമായിട്ട് നമുക്കറിയേണ്ട ആ ഒരു കാര്യം എൻ്റെ ഹാപ്പിനെസ് ഈ ഒരു കാര്യത്തിലാണ്. ചിലപ്പോൾ അഹല്യയിലേക്ക് വിളിക്കുന്നതാവാം നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. യെസ്, അതുപോലെ പല പല കാര്യങ്ങളാവാലേ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ആ ഒരു കാര്യം? അപ്പോൾ എൻ്റെ കുട്ടിപ്പട്ടാളത്തിനും അനിയന്മാർക്കും അനിയത്തിമാർക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഉത്തരം പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ഏറ്റവും അധികം സന്തോഷം ഏത് കാര്യത്തിലാണ്. അപ്പം അതിൻ്റെ ഉത്തരങ്ങൾ വേഗം വേഗം വേഗം വിളിച്ചു പറഞ്ഞോളൂ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. ഇനി ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമില്ല, പകരം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് കൊടുക്കാനായിട്ടും നിങ്ങൾക്ക് വേഗം വേഗം വിളിക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ് കേട്ടോ. ആ നമ്പർ ഇതാണ്, 8281509000. 82 81 50 90 00.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷേഴ്സ്. അങ്ങനെ അഹല്യ വിഷേഴ്സിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളർ ദേ ഇവിടെ എത്തിയിരിക്കുകയാണ്. നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഞാൻ പട്ടത്തിൽ കനകമ്മയാണ്.
2: കനകമ്മയാണ്? ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചേ. റേഡിയോയുടെ ശബ്ദം നന്നായി ഒന്ന് കുറയ്ക്കോ.
3: ഇല്ല, ഞാൻ മാറി നിൽക്കാണ്. വെളിയിലാണ്.
2: മാറി നിൽക്കാണോ? എന്താണെന്നറിയില്ല, എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ. ആ അതെ, ഫോണില് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് സംസാരിക്കോ. ഫോണില് മാത്രം ഒന്ന് ശ്രദ്ധിക്കോ. വെളിയിലാണോ? എന്നാ അവിടെ വളരെ അധികം ശബ്ദം ഉണ്ട് കേട്ടോ. ഓക്കെ കനകമ്മ, ആദ്യമായിട്ട്
3: വിളിക്കുകയല്ലേ?
2: ആണോ? ഓക്കെ,
3: മോളുടെ പിന്നെ ബേർത്ത്ഡേ ആണ്ടാ, ഒന്ന് വിഷു പറയണോ?
2: ആണോ? എന്താ മകളുടെ പേരെന്താ?
3: ഷിജി. ഷിജി.
2: ഷിജി. ഷിജിയുടെ ബേർത്ത്ഡേ ആണ് ഇന്ന്.
3: എന്താ?
2: ഇന്ന് ഷിജിയുടെ ബർത്ത്ഡേ ആണോ? ഓക്കെ, അപ്പൊ ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഷിജി. അടിപൊളിയായിട്ട് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ കേട്ടോ. ഓക്കെ, എന്ത് വിഷയം കേട്ടോ? വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുണ്ടോ? ഇന്നത്തെ ടോപ്പിക് കേട്ടോ.
3: അതെ, എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, അവരുടെ കല്യാണം കഴിച്ചു കൊടുത്തു, അപ്പൊ അവരെ കൊണ്ട് ഫോണിലൂടെ സന്തോഷമാണ്.
2: ആണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും നല്ല നല്ല കാര്യങ്ങളൊക്കെ ലൈവിൽ സംഭവിക്കട്ടെ കേട്ടോ.
3: ഓക്കെ,
2: താങ്ക് യു. അപ്പോ നമ്മളെ വിളിച്ചത് കനകമ്മയായിരുന്നു, ഇന്ന് മകളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷിജിക്ക് വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. വിളിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ റേഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ശബ്ദം നല്ല രീതിയിലൊന്ന് കുറച്ചു വെക്കുക, ഒപ്പം തന്നെ ഫോണിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇല്ലെങ്കിൽ കോൾസ് ഒക്കെ പതിയെ പതിയെ ഡ്രോപ്പ് ആയി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളർ ദേ റെഡിയാണ്. നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: മോർണിംഗ്.
2: മോർണിംഗ് മോർണിംഗ്. ഇതാരാണ്?
4: സിന്ധു ചേച്ചി.
2: സിന്ധു ചേച്ചി, അതെന്താണ്? ഒരു ഒരു ഒരു ഒരു പരങ്ങൾ ഉണ്ടല്ലോ. ഓ, അതിന്റെയാണ്. ഓക്കെ സിന്ധു ചേച്ചി, സിന്ധു ചേച്ചിനെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താ? സ്വയം സ്വന്തം സന്തോഷം കേട്ടോ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന പരിപാടിയല്ല, സ്വയം സന്തോഷിക്കുന്ന കാര്യം. എന്ത് കാര്യം ചെയ്യുമ്പോഴാ ഏറ്റവും അധികം സന്തോഷിക്കുന്നേ? അത് അത് ഓക്കെ. എന്നാലും സ്വന്തം
4: ഒരുപാട് സന്തോഷം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കുമ്പോ വേറെ ലെവലാണ്.
2: അത് വേറെ ലെവലാണ്. ഫ്രണ്ട്സ് ആയിട്ട് ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം.
4: ഒരു എന്താ നല്ല ഫ്രണ്ട്ഷിപ്പിനേക്കാളും പ്രണയത്തെക്കാളും സുന്ദരമാണ് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത്
2: കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും അധികം സന്തോഷിപ്പിക്കാറല്ലേ. ഓക്കെ ചേച്ചി, പറയുന്നത് വിഷസ് ആർക്കാണ്?
4: വിഷസ് SSLC പരീക്ഷ എഴുതിയ നേടിയ എല്ലാ കുട്ടികൾക്കും, പിന്നെ മാർക്ക് കമ്മിയായ കുട്ടികൾക്കും, എല്ലാവർക്കും നല്ല ആശംസകൾ അറിയിക്കുന്നു.
2: ഓക്കെ, അപ്പൊ സിന്ധു ചേച്ചിക്കും നല്ലൊരു ദിവസം ആവട്ടെ ഇന്ന് ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് സിന്ധു ചേച്ചി ആയിരുന്നു, പാലക്കാട് നിന്നും. സിന്ധു ചേച്ചിനെ ഹാപ്പി ആക്കുന്ന കാര്യം നിങ്ങൾ കേട്ടല്ലോ. ഫ്രണ്ട്സ് ആയിട്ടിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ആ ഒരു കാര്യം എന്നാണ് സിന്ധു ചേച്ചി പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന കാര്യം എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ, അതിന്റെ ഉത്തരം തന്നെ കണ്ടുപിടിക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടാണ്. ഈ ഒരു ചോദ്യം ഞാൻ ഇവിടെ മാത്രമല്ല കേട്ടോ, വേറെ പലരോടും ചോദിച്ചൊരു ചോദ്യമാണ്. അന്നും ഇങ്ങനെ ഒരു തപ്പലായിരുന്നു എല്ലാവർക്കും, എന്റെ അയ്യോ എന്നെ എന്താ സന്തോഷിപ്പിക്കുന്നേ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഏറ്റവും സന്തോഷം കിട്ടുന്നേ. കുറേ പേര് അങ്ങനെ അതിനൊരു ഉത്തരം കിട്ടാതെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മളെ ഹാപ്പി ആക്കുന്ന സന്തോഷിപ്പിക്കുന്ന ആ കാര്യം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല. പകരം എല്ലാവർക്കും ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഉത്തരങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത് മറ്റുള്ളവരിലേക്കാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ കൊണ്ട് ഹാപ്പിനെസ് കിട്ടുന്നത് മറ്റുള്ളവർക്കാണ്, അവരുടെ സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. അങ്ങനെ അങ്ങനെ ഒരു കണക്ഷനായിരുന്നു. അപ്പോഴും സ്വന്തം സന്തോഷം എന്താ അവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്താ? സ്വയം നിങ്ങളെ സ്വയം സന്തോഷിപ്പിക്കുന്ന ആ കാര്യം എന്താ? നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം കേട്ടോ. ഇതിൽ ഇത്ര വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടോ ഗായ്സ്? ഉണ്ടോ? ഇത്ര വലിയ ടഫായൊരു കാര്യമാണോ? അല്ല, ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്വയം നമുക്ക് നമ്മളെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉത്തരങ്ങളൊക്കെ വളരെ ഈസി ആണെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അനിയന്മാരോടും അനിയത്തിമാരോടൊക്കെയാണ് വളരെ കുഞ്ഞു ചോദ്യമാണ് കേട്ടോ, നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹാപ്പിയാക്കുന്നത് എന്താണ്? പടം വരയ്ക്കുമ്പോഴാണോ, ഡാൻസ് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ കളിക്കുമ്പോഴാണോ, ഉറങ്ങുമ്പോഴാണോ, എന്താ നിങ്ങളെ ഹാപ്പിയാക്കുന്ന കാര്യം എന്നും കൂടി ചേച്ചിനോട് എന്തായാലും പറഞ്ഞോളൂ. ഓക്കെ, ഇനി നോക്കി നെക്സ്റ്റ് കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ് ഇല്ലിക്കുട്ടി.
2: യെസ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: റാണി വർഗീസ് ആണ്.
2: റാണി ചേച്ചി ആണ്? റാണി ചേച്ചി, സുഖാണോ?
5: സുഖമാണ്,
2: സുഖമാണ്. അതെന്താണ് സുഖമാണെങ്കിൽ ഒരു സുഖമില്ലല്ലോ.
5: നല്ല സുഖാണ്.
2: അയ്യോ, ഓക്കെ, റെഡി, സെറ്റ്. ഓക്കെ,
5: ഞാൻ ചിരിക്കട്ടെ.
2: ചിരിക്കണം, ചിരിക്കുന്നത് നല്ല പരിപാടിയാണ്.
5: ഇതേപോലെ ഒരു ഗൗരവത്തിൽ ഞാൻ ചിലപ്പോ വർത്താനം പറഞ്ഞല്ലേ, അയ്യോ ഇന്ന് സുഖമില്ലല്ല.
2: അതങ്ങനെയാണ്, നമുക്കൊരു ശരിയായി അല്ലേ? അതാണ്, ശരിക്കും കേട്ടോ, ശരിക്കും അങ്ങിട്ട് ഒരു അവസരം നമ്മൾ പാഴാക്കുന്നത്.
5: എന്റെ മുഖത്ത് ചിരി ഇങ്ങനെ ഉള്ളത് കൊണ്ടിട്ടേ ചിലപ്പോ ഒരു ഞാൻ വിചാരിക്കും ചിലര് എന്നോട് പറയും ചിരി അധികം നിങ്ങളോട് ചിരിക്കണ അത്ര.

0: ആ പാട്ട് കേട്ടിട്ട് എനിക്ക് ഇവിടെ വീട്ടിലിരുന്ന് ഡാൻസ് കളിക്കണം, പിന്നെ എന്റെ നല്ലവിനെ കൊണ്ട് ഇങ്ങനെ ഇതാ ഇങ്ങനെ ചൊറിഞ്ഞിതാക്കണം.
1: ഇതൊക്കെയാണ് എനിക്ക് ചൊറിയണം എന്ന് പോയിട്ട്. എന്നാലും എനിക്ക് സന്തോഷം കിട്ടുള്ളൂ.
0: ഇതാണ് പറയല്ലേ ഫേസിംഗ് കൂടുന്നത്, നമ്മുടെ കൊച്ചിന്റെ സമയം സ്വന്തം കൊച്ചു വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര പണിയായിരിക്കും പേർക്കണം, അത് വരുമ്പോഴേക്കും നമുക്ക് ഇത്തിരി കൂടി നമ്മുടെ മൈൻഡ് ഇത്തിരി റിലാക്സ് ആവും.
1: റിലാക്സ് ആവും. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കുക, അതിനെ ഡാൻസ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ആദ്യം അല്ലേ.
0: കൂട്ടുകാർ എനിക്ക് പാട്ട് ഇങ്ങനെ നമ്മുടെ ഇതായിട്ടൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം.
1: അത് ഭയങ്കര സന്തോഷം അല്ലേ.
0: ഭയങ്കര സന്തോഷം. ഡ്രസ് ഒന്നും കിട്ടണമല്ല എനിക്ക്, മറ്റുള്ളവർ ഡ്രസ്സ് തരണമല്ല എനിക്ക്, പാട്ട്
1: പാട്ടാണ് സന്തോഷം. അതാണ് ഓ, നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചൊരു പാട്ടൊക്കെ വെച്ചൊരു സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോ കാണുമ്പോ ഒരു സുഖം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ആ സുഖം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സന്തോഷം അടിപൊളിയാ. കൊള്ളാം കൊള്ളാം
0: കൊള്ളാം. കൂട്ടുകാരൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ്
1: ഇടലോ സന്തോഷം. ഡിലീറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഓക്കെ ജീജി. അപ്പൊ എന്തായാലും പോരട്ടെ, ഇന്നത്തെ വിഷസ് കൂടി.
0: ഇന്നത്തെ വിഷസ് നമ്മുടെ ബൈജു ചെങ്ങര, എനിക്കിങ്ങനെ ബൈജുനോടൊക്കെ എനിക്കിങ്ങനെ ചെറിഞ്ഞിങ്ങനെ നല്ലവിനെ പോലെ ഇങ്ങനെ എന്തെങ്കിലും
1: പറയണില്ല,
0: അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാ. അഹലിന്നെ ഷീബ ദിനീഷ് അങ്ങനെ കൊറേ പേര് എന്നെ വിളിച്ചിരുന്നു കേട്ടോ.
1: എല്ലാവർക്കും വേണ്ടിട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ ചേച്ചി, അപ്പൊ എന്നാലും റാണി ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ആവട്ടെ. ഇന്ന് ഞാനും വിഷയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് റാണി ചേച്ചിയാണ് കേട്ടോ. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടി പാട്ട് കേൾക്കുക, ഡാൻസ് ചെയ്യുക, അതിൽ നല്ല സന്തോഷം കിട്ടാറുണ്ടെന്നാണ്. എനിവേ നമുക്ക് നെക്സ്റ്റ് കോളർ റെഡിയാണ്, നോക്കാം നമുക്ക് ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് അഹല്യ.
1: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: ശാന്തി സുമേഷ്.
1: ആ ശാന്തി ചേച്ചിയാണ്.
2: അതെ
1: ശാന്തി ചേച്ചി, ശാന്തിയുടെ പോകുന്നു. ഞാൻ ഓക്കെ ആണോന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട്, കേൾക്കുമ്പോ എങ്ങനെയുണ്ട്?
2: പക്ഷെ അത്രയധികം അത്ര പെർഫെക്ഷൻ വന്നിട്ടില്ല.
1: ആ എന്നാ അത് തന്നെയാണ് പ്രശ്നം, അതായിട്ടില്ല കേട്ടോ.
2: മെഡിസിനൊക്കെ എടുക്കുന്നുണ്ടോ?
1: ആ മെഡിസിനൊക്കെ എടുക്കുന്നു. ഞാൻ എന്നെ സ്വയം സ്നേഹിക്കും, ഞാൻ കറക്റ്റ് ഒരു മെഡിസിനൊക്കെ എടുക്കും. യെസ് യെസ്, അതെ മെഡിസിൻ ഒക്കെ എടുക്കുന്നു. പിന്നെ കുറച്ച് സമയം എടുക്കും, അത് കുഴപ്പമില്ല. ഞാൻ അതിനെങ്ങനെ വലിയ അതിനെ അധികം കൺസിഡർ ചെയ്യുമ്പോഴാണ് അതിന് കുറച്ച് അഹങ്കാരം കൂടുതൽ. ഞാൻ വലിയൊരു വിലയൊന്നും കൊടുക്കുന്നില്ല. അതെ പിന്നല്ല,
2: മാറുമ്പോ മാറട്ടെ അല്ലേ.
1: മാറുമ്പോ മാറട്ടെ, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പിന്നെ അതിനങ്ങനെ വലിയ ഫോക്കസ് ചെയ്യാറില്ല, കുഴപ്പമില്ല, നമുക്കിങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അതാണ് അതാണ്. ഓക്കെ ശാന്തി ചേച്ചി, ശാന്തി ചേച്ചിനെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താ? എന്ത് കാര്യം ചെയ്യുമ്പോഴേ ഏറ്റവും അധികം സന്തോഷം കിട്ടുന്നേ?
2: ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അഹല്യയിൽ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്.
1: ഓക്കെ,
2: അതായത് നമ്മൾ മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ നമ്മളിത് കേട്ടോണ്ടേ ഇരിക്കല്ലേ. അപ്പൊ എനിക്കത് ഒരു സമയം ഞാൻ എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ എനിക്കത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന പോലെ തോന്നും.
1: ഓ, മിസ്സിംഗ് ആണ് ഞങ്ങൾ. ഓക്കെ,
2: നിങ്ങൾ എല്ലാവരും എനിക്ക് എന്റെ അത്രയും ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് എടുത്തിരിക്കുന്ന ആൾക്കാരാണ്.
1: അതുകൊണ്ട് പാട്ടാണ് മുഖ്യം.
2: ആ പാട്ട്. പിന്നെ എനിക്കൊരാള് കടയിൽ വരുന്ന ഒരു കസ്റ്റമർ എനിക്ക് ഒരു ആമ്പലം കൊണ്ട് തന്നു. അത് വളരെ നാരോ ആയിട്ടുള്ള ചെറിയൊരു വേരും കാര്യങ്ങളായിട്ടാണ് തന്നത് അവര്. ഞാൻ അതിന് കൊണ്ടുവന്ന് അതിന് വേണ്ട എല്ലാ സെറ്റപ്പ് ചെയ്തു. അപ്പൊ അത് ആദ്യമായിട്ട് പൂണ്ടായപ്പോ എനിക്ക് അതിയായ സന്തോഷമായിരുന്നു.
1: അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് അതിലൊരു കായും പൂവൊക്കെ വന്ന് കാണുന്നതാണ് മറ്റൊരു സന്തോഷം.
2: മറ്റൊരു സന്തോഷം. പക്ഷെ പിന്നൊരു കാര്യമുണ്ട്, അത് പെട്ടെന്ന് നന്നായി പുഷായിട്ട് വന്നു, പക്ഷെ അതേപോലെ തന്നെ അത് കേടുവരുകയും ചെയ്തു.
1: അപ്പൊ പിന്നെ
2: എന്നിട്ട് വീണ്ടും ഞാൻ അതിനെ റിക്കവർ ചെയ്ത് ഇപ്പൊ വീണ്ടും ഉഷാറാക്കി എന്റെ ഗാലറി മുഴുവൻ ആ ആമ്പലിന്റെ ഫോട്ടോകളാണ് കൂടുതലായിട്ടുള്ളത്.
1: അപ്പൊ ചെടി വെച്ച് ഇങ്ങനെ വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും വലിയ മറ്റൊരു സന്തോഷം.
2: മറ്റൊരു സന്തോഷം.
1: കൊള്ളാം കൊള്ളാം, നല്ല കാര്യം കേട്ടോ. അങ്ങനെ വേണം, നമുക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യണം, അതിനെ വളരെയധികം സ്നേഹിക്കണം. അടിപൊളി പരിപാടിയാണ്. ഓക്കെ, അപ്പൊ ചേച്ചി പോരട്ടെ, വിഷസ് പോരട്ടെ.
2: വിഷസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ആയിലേക്കും എഫ് എം ടീമിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിച്ചു.
1: ഓക്കെ, അപ്പൊ ശാന്തി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസമാവട്ടെ ഞാൻ വിഷയാണ്. താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ശാന്തി ചേച്ചി ആയിരുന്നു. അപ്പൊ ശാന്തി ചേച്ചിയുടെ ഏറ്റവും വലിയൊരു സന്തോഷത്തിൽ ഒരു കാര്യമാണ്, നല്ലൊരു ചെടിയൊക്കെ വെച്ച് അതിനെ പരിപാലിച്ച് അതിലൊരു പൂവുണ്ടായി, ആ പൂവിനെ സ്നേഹിച്ച് ആ പൂവിന്റെ ഫോട്ടോ കൊടുത്ത്, അത് കൊള്ളാം, നല്ല രസമല്ലേ. അങ്ങനെ ചെടിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതൊരു ഭയങ്കര അടിപൊളി പരിപാടിയാണ്. നമുക്ക് സ്വയം ഹാപ്പിനെസ് ആണ്, നമ്മൾ എഫേർട്ട് ഇട്ട് ഒരു ചെടി വെച്ച് ആ ചെടി

0: വളർന്ന് അതിലൊരു പൂ കാണുന്ന സമയത്തൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അടിപൊളി, നൈസ്. അപ്പൊ എന്തായാലും ദേ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 8:23 ആകുമ്പോൾ ഒരു കോള് കൂടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഞാൻ ഒന്ന് ഓടിപ്പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ വിളിക്കുന്നത് കൃഷ്ണേട്ടാണ് മക്കളെ.
0: പറയൂ കൃഷ്ണൻ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായി പോകുന്നോ?
1: നല്ല വിശേഷം, സുഖമായി പോകുന്നുണ്ട്.
0: സുഖമായി പോകുന്നുണ്ട്, അടിപൊളി. കൃഷ്ണൻ ചേട്ടന് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യം എന്താ?
1: ഞാൻ രാവിലെ കുളി കഴിഞ്ഞു, ആഹാരം കഴിഞ്ഞു, പത്രം ഒന്ന് പഠിച്ചു കഴിച്ചു.
0: ആ,
1: അത് കഴിഞ്ഞ പിന്നെ റേഡിയോ വെച്ചു
0: വെച്ചു ആ
1: പിന്നെ പിന്നെ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും.
0: പാട്ടാണ് ഏറ്റവും വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം.
1: അതെ അതെ. ആരെങ്കിലും പിന്നെ കൂട്ടുകാരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് സംസാരിച്ച് ചിരിച്ച് കളിച്ച് അങ്ങനെ ഇരിക്കും.
0: അങ്ങനെ ഇരിക്കും. അപ്പൊ അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത് അല്ലേ?
1: അതെ അതെ. ഞങ്ങൾക്ക് കൊറേ കൂട്ടുകാരുണ്ട്, പ്രായം ചെന്ന കൊറേ ആൾക്കാരുണ്ട്, കിട്ടിയ ആൾക്കാരാണ്.
0: ആഹാ, അടിപൊളി. എല്ലാവരോടും സംസാരിക്കാനാണ് ഹാപ്പിനെസ്.
1: അതെ അതെ അതെ. അങ്ങനെ വിളിച്ചത് ആ മാധവായിട്ട് സത്യഭാമ ചേച്ചി, ജ്യോതി, അങ്ങനെ ബാലം, പല്ലും, ചേന പറയുന്നവര്, അങ്ങനെ കൊറേ ആൾക്കാരുണ്ട്. അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരിക്കും. അതാണ്
0: ഞങ്ങളുടെ. അപ്പൊ എന്തായാലും ഇനിയും പാട്ട് കേൾക്ക, എല്ലാരോടും നല്ല രീതിയിൽ സംസാരിക്കാം. ഓക്കെ,
1: പറഞ്ഞോട്ടെ,
0: വേഗം പറഞ്ഞോളൂ.
1: ബാലൻ, ജ്യോതി പാറ, ശാന്തി സുമേഷ്, സത്യഭാമ, മാധവൻ വത്സറ, സൈഫുദ്ദീൻ ഹസീന, ഗോപി പാറ, ഗോപി പള്ളത്തേരി, ഗുരുവായൂരപ്പൻ തിരുവല്ലാമല, ഷീജ കവ, ലീല കാരാടി, അമ്മണിക്കുട്ടി അമ്മ, അങ്ങനെ എല്ലാവർക്കും.
0: കൃഷ്ണൻ, നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ദേ സമയം 8:25 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം.

0: more room for the ones who enjoy the sky above and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connects 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: Ahalya wishes. Your lovely wishes on Ahalya FM 90.4.
3: Yes, once again, welcome back to Ahalya Wishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോയാലോ? യെസ്, അടുത്ത കോളർ ദേ റെഡിയാണ്. നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ മോളെ.
3: മാധവൻ ചേട്ടാ.
4: പറയൂ
3: മാധവൻ ചേട്ടൻ. ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താ? സന്തോഷം എന്താ? എന്ത് കാര്യം ചെയ്യുമ്പോഴേ ഏറ്റവും അധികം സന്തോഷം കിട്ടുന്നത്?
4: നേരത്തെ എനിക്ക് പുളിയൊക്കെ കഴിയും, മാളെ ഏഴരയാകും പുളി കഴിയും.
3: ആ
4: പേപ്പർ വന്നിട്ട് പേപ്പർ നോക്കിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കും. അപ്പഴേക്കും റേഡിയോ വെച്ചു. റേഡിയോ വെച്ചിട്ട് അത് തന്നെയാണ് എന്റെ നേരം പോക്കും എല്ലാം. കുറേ ആൾക്കാർ എന്നെ കഴിഞ്ഞ മുന്തരം പരിചയപ്പെട്ട കുറെ ആൾക്കാരുണ്ട്, അവര് എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കും.
3: അപ്പൊ അത് അവരോട് സംസാരിക്കാൻ റേഡിയോ കേൾക്കുക, അതിലാണോ ഏറ്റവും വലിയ സന്തോഷം?
4: അതെ, റേഡിയം ആണ്. പിന്നെ അഹല്യ മോദിനെ പരിചയപ്പെട്ടവരെ വിളിക്കുമ്പോ അതും ഒരു സന്തോഷം തന്നെയാണ്.
3: അതൊരു സന്തോഷം തന്നെയാണ്. ഓക്കേ,
4: അപ്പൊ
3: മാധവൻ ചേട്ടാ, ഇന്നത്തെ വിഷസ് ആർക്കാ?
4: ഇന്നത്തെ വിഷുവിന്റെ ശൈവജന വളയോട് കൃഷ്ണന്റെ ചിന്താമണി സത്യഭാമ കരിഞ്ഞാൽപ്പലം ബാലം പല്ലസേന തിരുവാരപ്പം തിരുവല്ലം ഗോപി കൊളത്തരി ജ്യോതി പാറ.
3: ഓക്കേ, അപ്പൊ മാധവൻ ചേട്ടൻ നല്ലൊരു ദിവസാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് മാധവൻ ചേട്ടൻ ആയിരുന്നു. റേഡിയോ കേൾക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്നതും ഞങ്ങൾക്കും വളരെയധികം സന്തോഷമാണ് കേട്ടോ. എനിവേ, നമുക്ക് നെക്സ്റ്റ് കോൾ റെഡിയാണ്. ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: ജ്യോതി പാറ.
3: ജ്യോതി ചേട്ടനാണ്. ജ്യോതി ചേട്ടാ, സുഖല്ലേ? സന്തോഷല്ലേ? സുഖമായി സന്തോഷമായി ഇരിക്കുന്നോ? സന്തോഷാണ്. ഓക്കെ, അപ്പൊ ജ്യോതിച്ചേട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, ഏറ്റവും അധികം ജ്യോതിച്ചേട്ടനെ ഹാപ്പിനെസ് ആക്കി വെക്കുന്ന, സന്തോഷമായി വെക്കുന്ന ഒരു കാര്യം എന്താ? എന്ത് കാര്യം ചെയ്യുമ്പോഴാ സന്തോഷം കിട്ടുന്നത്?
5: പല കാര്യങ്ങളുണ്ട്, പക്ഷെ അതില് എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അതില് ചില വ്യക്തികളുണ്ട്, അവരോട് സംസാരിച്ച ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. സംസാരിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ലാതെ നമ്മള് എന്താ പറയാ, നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയാ, നെഗറ്റീവ് എനർജി ചേർന്ന ആൾക്കാർ സംസാരിക്കുന്നത് രണ്ടു വാക്ക് സംസാരിക്കുന്ന പറ്റിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ സംസാരിക്കുന്നത് അവരൊരു നല്ലൊരു ബന്ധമുണ്ട്.
3: സംസാരത്തിലാണ് സന്തോഷം കണ്ടെത്തുന്നത്.
5: സന്തോഷത്തില് പിന്നെ യാത്രകള്, കൂട്ടുകാരോട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഭയങ്കര താല്പര്യമുള്ള കാര്യം,
3: ഭയങ്കര താല്പര്യമുള്ള
5: പല സ്ഥലങ്ങളും ഇങ്ങനെ കാണാൻ കൂട്ടുകാരോട് ഇങ്ങനെ എനിക്ക് പോണ ടൂർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോകണത് ഭയങ്കര താല്പര്യമുള്ള കാര്യം.
3: വേറെ ഒന്നുമില്ല, ഇത് രണ്ടുമാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം.
5: പിന്നെ മഴ പെയ്യേണ്ട സാധ്യതയില്ല, ഇന്നലെ പെയ്തു, മഴ ഇന്നും പെയ്യും.
3: ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും നോക്കാം ഇന്ന് പെയ്യൂല്ലോ കേട്ടോ.
5: വിശ്വസ് പറയാനുള്ള നമ്മുടെ വെളവേടി കൃഷ്ണേട്ടൻ, നമ്മുടെ തിരുവാരപ്പൻ ചേട്ടൻ, സൈഫുദ്ദീൻ ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, മാധവൻ ചേട്ടൻ, ഇവർക്ക് പ്രത്യേക മാറ്റം.
3: ഓക്കെ, അപ്പൊ ജ്യോതിച്ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ അതെ, ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്നാണ് ജ്യോതിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യം. എനിവേ, നമുക്ക് നെക്സ്റ്റ് കോള് വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഞാൻ പോവാൻ കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
6: ഞാൻ രോഹിത് ആണ്.
3: രോഹിത്?
6: അതെ,
3: രൂന്നല്ലേ?
6: ROHIT, രോഹിത്.
3: RO ആണോ യു ആണോ, എന്താണ്?
6: രോഹിത്. രോഹിത്.
3: രോഹിത്.
6: റൈറ്റ്.
3: ഓക്കെ, രോഹിത്. രോഹിത്, രോഹിത് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്ന് അറിയോ? SRK-നെ, ഷാരൂഖാനെ. നമ്മള് പണ്ട് ഈ പേരൊക്കെ ഏറ്റവും കൂടുതൽ പറയാറ് രോഹിത്, അങ്ങനെയുള്ള പേരൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയി പറയാറ് ഹിന്ദി മൂവീസിലെ നടന്മാരുടെ ക്യാരക്ടേഴ്സ് നെയിംസ് ആയിട്ടാ. അതാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്നേ. യെസ് യെസ്, രാഹുൽ ഉണ്ട്. പിന്നെ രാഹുൽ SRK-യുടെ സ്ഥിരം പേരായിരുന്നു രാഹുൽ. ഓക്കെ, രോഹിത് എവിടുന്നാ വിളിക്കുന്നേ?
6: ഞാന്
3: ഓൺ ഡ്രൈവ് ആണ്. ആഹാ, ഡ്രൈവ് ചെയ്യുമ്പോഴാണോ ഫോണിൽ സംസാരിക്കുന്നതാ?
6: ഓൺ ബ്ലൂ ഇതാണല്ലോ സ്പീക്കർ ആൻഡ് ബ്ലൂടൂത്ത് അല്ലേ?
3: ഓക്കെ ഓക്കെ, ഞാൻ പരിഗണിച്ചിരിക്കുന്നു. ഓക്കെ രോഹിത്, ഓക്കെ ആദ്യമായിട്ട് വിളിക്കുക?
6: അതെ, ഞാൻ ഫസ്റ്റ് ടൈം
3: വിളിക്കുകയാണ്. എന്താ ചെയ്യുന്ന രോഹിത്?
6: ഞാന് ഒരു ആയുർവേദ ഡോക്ടറാണ്.
3: ഡോക്ടറാണോ?
6: അതെ
3: അതെ. ഓക്കെ അടിപൊളി. ഡോക്ടർ രോഹിത്, നമുക്ക് പേരിങ്ങനെ മാറ്റി വിളിക്കാല്ലേ?
6: ഇല്ല,
3: രോഹിത്. ഓക്കെ രോഹിത്. ഓക്കെ അപ്പോ ഡോക്ടർ രോഹിത്, എന്താണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്, സ്വന്തം ഹാപ്പിനെസ് എന്താണ്, എന്ത് കാര്യം ചെയ്യുമ്പോഴേ ഏറ്റവും അധികം ആ ഒരു ഹാപ്പിനെസ് കിട്ടാറ്?
6: ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്നത് ഇപ്പോ ഫോർ ലാസ്റ്റ് 1 ഇയർ ആയിട്ട് എന്റെ ഒരു ബേബി ഉണ്ട്, ധൃതി എന്നാ പേര്. അവളുടെ മുഖത്തൊരു ചിരി കാണില്ലേ, അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്.
3: അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. ഓക്കെ, സ്വന്തം സന്തോഷം കിട്ടാൻ വേണ്ടി എന്താ ചെയ്യാറ്? അതായത് നമുക്ക് സ്വയം സെൽഫ് ആയിട്ടൊരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ.
6: സെൽഫായിട്ട് ഇപ്പൊ കുറച്ച് കാലമായിട്ട് അവളുടെ ഒപ്പം കളിക്കുക എന്നുള്ളതാണ് പ്രധാനമായ
3: പ്രധാന ഞാൻ കുട്ടിയായി മാറുന്നു അല്ലേ?
6: കുട്ടിയായി മാറുക, അത് കളിക്കുക, അവൾ അതിൽ നിന്ന് കാണുമ്പോ ചിരിക്കുക, അത് അതൊരു ഹെവൻ എക്സ്പീരിയൻസ് ആണ്.
3: ഓ അടിപൊളി, അത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ?
6: ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്.
3: എൻജോയ്മെന്റ് എന്നും ഉണ്ടാവട്ടെ കേട്ടോ. അടിപൊളിയായിട്ടിരിക്കട്ടെ. ഓക്കെ, സ്പെഷ്യൽ വിഷസ് ഉണ്ടോ?
6: ടു മൈ വൈഫ് തന്യ, ടു മൈ ബേബി ധൃതി, പിന്നെ എന്റെ അച്ഛൻ അമ്മ, വൈഫിന്റെ അച്ഛൻ അമ്മ.
3: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഡോക്ടറിനും ഫാമിലിക്കും എല്ലാവർക്കും സൂപ്പർ ഡ്യൂപ്പർ ഡേ ഔട്ട് ചെയ്യുന്നു. ഞാനും വിഷ് ചെയ്യാനോട്ടോ, അപ്പൊ എഗെയിൻ വിളിക്കുക. ഓക്കെ ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് രോഹിത് അല്ല, ഡോക്ടർ രോഹിത് ആണ് കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ, ഇനി നമുക്ക് നെക്സ്റ്റ് കാൾ റെഡി ആണ്, നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്, ഇത് ആരാണ്? കണ്ണൻ ചേട്ടനാണ്. കണ്ണൻ ചേട്ടാ, സുഖമായിരിക്കുന്നോ? കൊറേ ദിവസമായില്ലേ. ആഹാ, സുഖമായിട്ടിരിക്കുന്നോ? അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ പോട്ടെ കേട്ടോ. എന്താ കണ്ണഞ്ചന്റെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്താ? എന്ത് കാര്യം ചെയ്യുമ്പോഴേ ഏറ്റവും അധികം സന്തോഷം കിട്ടാറ്?
7: സന്തോഷം വിളിക്കും,
3: സംസാരമാണ് എല്ലാവർക്കും പ്രിയമല്ലേ.
7: വേറെ
3: ഒന്നും വേണ്ട, അതിലാണ് ഏറ്റവും അധികം സന്തോഷം കിട്ടുന്നത്. അടിപൊളി അടിപൊളി. എന്തായാലും ആ സംസാരങ്ങൾ ഇനിയും ഇനിയും ഇനിയും തുടരാ. ഓക്കെ ഓക്കെ ചേട്ടാ, പറയുന്നത് വിശ്വസ് ആർക്കാണ്? എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ കണ്ണൻ ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാനായിട്ടോ. അപ്പോ നമ്മളെ വിളിച്ചത് കണ്ണൻ ചേട്ടനായിരുന്നു അത്തിക്കോട് നിന്ന്. ഞാനൊരു കാര്യം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞത് സംസാരമാണ് ഏറ്റവും അധികം സന്തോഷം എന്നാ. അതായത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ നമുക്ക് തരുന്ന ടൈമിലാണ് സ്വന്തം സന്തോഷം കണ്ടെത്തുന്നതെന്ന്. ഞാൻ ഏറ്റവും ആദ്യം ഈ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് പ്രതീക്ഷിച്ച ഉത്തരങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ അതിൽ നിന്നും ഉരുതിരിഞ്ഞ് വന്ന ഉത്തരം വേറെയായി മാറിയിട്ടുണ്ട്. എനിവേ, നമുക്ക് നെക്സ്റ്റ് കോള് വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് ഞാനൊന്ന് പോട്ടെ. നോക്കാം നമുക്ക് ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. കിട്ടിയോ? ഹലോ ഹലോ ഹലോ ഹലോ
8: ഹലോ
3: ഹലോ, ഇതാരാണ്?
8: ഞാൻ നെയ്തലിൽ നിന്ന് മുരുകേശനാണ്.
3: നെയ്തലിൽ നിന്ന് മുരുകേശൻ ചേട്ടനാണ്?
8: അതെ.
3: മുരുകേശൻ ചേട്ടാ,
8: ഓ
3: ആദ്യമായി വിളിക്കുകയാണോ?
8: ആദ്യമായിട്ടല്ല, ഞാന് ഇടവേള വിടണമെന്ന് പറഞ്ഞപ്പോ ഞാന് ഒരു 5-6 മാസമായിട്ട് വിളിക്കുന്നില്ല.
3: അതെ, ഞാനൊന്ന് എന്നോടത്തൊന്നു ബ്രേക്ക് എടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ വല്ലാത്ത ബ്രേക്ക് ആയി പോയിന്ന്.
8: അല്ല അല്ല, അതെ അതെ. അപ്പൊ എല്ലാരും വിളിക്കണല്ലോ, അപ്പൊ അത്യാവശ്യം കൂടുമ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നാണ്. അപ്പൊ ഇപ്പൊ ഞാൻ വിളിക്കുന്നില്ല. എല്ലാവരും കേറി വന്നോട്ടെ എഫ് എമ്മിലേക്ക്.
3: അതെ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം കേട്ടോ.
8: ഓ വിളിക്കാം.
3: ഓക്കേ മുരുകേശൻ ചേട്ടോ, ഞാൻ ചോദിച്ച ചോദ്യം ഇന്ന് കേട്ടോ, എന്റെ ടോപ്പിക് കേട്ടോ.
8: രാവിലെ 8 മണിക്ക് വിൽക്കും, 7:30 വിൽക്കും.
3: ഓ അടിപൊളി. അപ്പൊ
8: വീട്ടിൽ 7:30 വിൽക്കും, ഷോപ്പിൽ പോയി കഴിഞ്ഞാല് പിന്നെ ഒരു 12 മണി വരെയൊക്കെ, ജ്യൂസ് കഴിയുന്നതിന് 1 മണി വരെ എല്ലാം കേക്കും.
3: എല്ലാം കേൾക്കും. ഓക്കെ, അതിനുശേഷം കേൾക്കാനൊക്കെ
8: നോക്കണം. ഓർമ്മയിലുണരുന്ന ഗാനം ഉണ്ടല്ലോ, അത് കേൾക്കും, ന്യൂസ് കേൾക്കും, ഇത് കേൾക്കും, എല്ലാം കേൾക്കും,
3: എല്ലാം കേൾക്കും. അതിനുശേഷം ഉണ്ട് ഡോക്ടർ അഹല്യ ഉണ്ട്, 360 ഡിഗ്രി ഉണ്ട്, അതൊക്കെ കേൾക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ പറയൂ, എന്താണ് മുരുകേശൻ ചേട്ടൻ ഏറ്റവും അധികം സന്തോഷം കിട്ടുന്ന ആ ഒരു കാര്യം? എന്ത് കാര്യം ചെയ്യുമ്പോഴാ?
8: നമ്മളൊരാളെ സഹായിക്കുക,
3: ഹെൽപ്പ് ചെയ്യുമ്പോ,
8: നമ്മളൊരാളെ ഭക്ഷണം കൊടുത്ത് സഹായിക്കുക, അല്ലെങ്കിൽ ആപത്തിൽ നിന്ന് സഹായിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നല്ലൊരു സന്തോഷമാണ്.
3: ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് അവർ ഹാപ്പിനെസ് കിട്ടാറ്?
8: ആ, ഹെൽപ്പ് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. എന്തെങ്കിലുമൊക്കെ അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോ നമ്മൾക്കൊരു മനസ്സിന് സന്തോഷം,
3: നമുക്കൊരു മനസ്സിന് സന്തോഷം, നല്ലൊരു മനസ്സല്ലേ? ഓക്കെ,
8: അതെ, നമ്മൾ മാത്രം സന്തോഷിച്ചിട്ട് സൂചിച്ചിട്ട് ചെയ്യുന്നിട്ട് കാര്യമില്ലല്ലോ. മറ്റുള്ളവരെ കുറച്ച് എന്തൊക്കെയാ കാര്യങ്ങൾ വെച്ച് അവർക്ക് എന്തെങ്കിലും ആപത്തുനിന്ന് വീഴാൻ പോകുമ്പോ രക്ഷിക്കുക, അല്ലെങ്കിൽ കുളത്ത് പുഴയിലൊക്കെ വീടുന്ന ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോ നമുക്ക് പിന്നീട് റീവൈൻഡ് ചെയ്യുമ്പോ നല്ലൊരു ഇതാ. കാരണം എന്താ വെച്ചാൽ ഒരു ജീവൻ രക്ഷപ്പെടുത്തിയല്ലോ.
3: അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് സ്വയം സ്വന്തമായി ഒന്ന് സന്തോഷം വേണ്ടേ? സ്വയം നമ്മളെ സന്തോഷിപ്പിക്കാൻ എന്താ ചെയ്യുക?
8: ശനിയാഴ്ച വരുമ്പോ സ്കൂളിൽ പോകുമ്പോൾ ശനിയാഴ്ച വന്നാൽ വളരെ ഹാപ്പി ആണല്ലോ. വീക്കെൻഡ് വരുമ്പോ രണ്ടു ദിവസം സ്കൂളിൽ പോകണ്ട, അതേപോലെ ശനിയാഴ്ച വരും, ഞായറാഴ്ച ലീവ് ആണ്, അത്രേ ഉള്ളൂ.
3: അത്രേ ഉള്ളു, അത് മതിയെന്നല്ലേ? ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കുന്നു, ലീവ്
8: എടുക്കും. ഒരു കാര്യം പറയണ്ടേ, ഞങ്ങളെ പറയാം, ഞാൻ നേരിൽ നിന്ന് വിളിക്കുന്ന എരട്ടക്കുളം ആര്യം പൂജയാണ്. ഞാൻ പറയാം, എരട്ടക്കുളം ആര്യം പൂജയാണ് ഈ വരുന്ന ചൊവ്വാഴ്ച.
3: ഓക്കേ,
8: വളരെ ഭംഗിയായി പാലക്കാട് ജില്ലയിൽ തന്നെ വളരെ ഭംഗിയായി നടക്കുന്ന ഒരു വേലയാണ് ഇവിടെ. അതായത് അങ്ങാടി വേലയാണ്, 10-35 പ്രോഗ്രാംസ് ഉള്ളതാ. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊഴിഞ്ഞാമ്പാറ, കോഴിപ്പാറ, കോങ്ങാമ്പാറ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ കേൾക്കണമെങ്കിൽ വരാൻ സൗകര്യമായി പറയാം.
3: ഓക്കേ, അപ്പൊ എല്ലാവരും
8: നമ്മുടെ പരിസരത്തായതുകൊണ്ട് നല്ലൊരു
3: പരിപാടിക്കൊക്കെ നല്ലൊരു
8: അതുകൂടി അറിയിക്കുന്നു.
3: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും മുരുകേശൻ ചേട്ടൻ നല്ല ദിവസം കൂടി ഞാൻ വിഷയാണ് കേട്ടോ. അപ്പോ നമ്മളെ വിളിച്ചത് മുരുകേശൻ ചേട്ടനായിരുന്നു. ഓക്കെ ഗായ്സ്, അപ്പൊ സന്തോഷം സന്തോഷം സന്തോഷം എന്നൊരു കാര്യമാണ് ഞാൻ ചോദിച്ചു നടന്നൊരു കാര്യം അല്ലെ. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സ്വയം സന്തോഷം കിട്ടുന്നത്? ഞാനിത് ചോദിച്ചതിന്റെ റീസൺ എന്താണെന്നറിയോ, എന്നൊരു പിന്നിലൊരു കാരണം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ നമ്മുടെ സന്തോഷം ഹാപ്പിനെസ് എല്ലാം മറ്റുള്ളവരുടെ കയ്യിലേക്ക് മാറുന്ന അല്ലെങ്കിൽ മാറ്റിവെച്ചുകൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്നതായിട്ട് കാണാറുണ്ട്. സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വളരെ വളരെയധികം ഇപ്പോഴായി പിന്നെ കുറവാണ് കുറവാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നേ, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം മാറിപ്പോകുന്ന ഒരു ലൈഫുണ്ട്. ഈ ഒരു ചോദ്യം ഒരുപാട് പേരെടുത്ത് ചോദിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ഉത്തരം അതായിരുന്നു, മറ്റുള്ളവരിലായിരുന്നു അവരുടെ എല്ലാം സന്തോഷം. സ്വയം ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് അവർക്കൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് ഞാൻ ആലോചിച്ചത്, ശരിയാണ്, എന്താ എന്റെ സന്തോഷം, എന്താ അല്ലെങ്കിൽ എന്നെ ഏറ്റവും അധികം ഹാപ്പി ആക്കി വെക്കുന്നത് എന്താ, ഈ മറ്റുള്ളവരോട് സംസാരിക്കുന്നതും ഒപ്പം ഇരിക്കുന്നതും ഒക്കെ ഹാപ്പിനെസ് ആണ്. പക്ഷെ അതിലുപരിയായിട്ട് സ്വയം ഒന്നറിഞ്ഞ് സ്വയം എനിക്ക് വേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ വരുന്നൊരു സന്തോഷമുണ്ട്, അത് വേറെ തന്നെയാണ്. അപ്പൊ ഇന്നാലും നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സമയം നോക്കുമ്പോഴുണ്ടല്ലോ, 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അടുത്ത പാട്ടിന്റെ സമയം, നമുക്ക് ആ പാട്ട് കേട്ട് വേഗം തന്നെ തിരികെ എത്താം അഹല്യ വിഷസിലേക്ക്.

0: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: Ahalya wishes. Your lovely wishes on Ahalya from 90.4. Kete kete kootu kooda.
3: Yes, once again, welcome back to Ahalya Wishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം തീ കൃത്യം 8 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. എനിക്കറിയാം നേരത്തെ ഇങ്ങനെ ഒരു കോളർ വിളിച്ചപ്പോൾ സംസാരിച്ചിരുന്നു ആയില്ലേ ശബ്ദം മുഴുവൻ റെഡി ആയിട്ടില്ലേ എന്നുള്ള ചോദ്യം. കറക്റ്റ് ഗൈസ്, ഫുള്ളി കംപ്ലീറ്റ് എൻ്റെ റെഡി ആയിട്ടില്ല. അപ്പം അതിൻ്റെതായ ചെറിയ എന്താ പറയുക, ചെറിയൊരു നീരസം നിങ്ങൾക്ക് തോന്നാം, ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും കേൾക്കുന്ന സമയത്ത്. ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക കേട്ടോ ഗൈസ്, ഒന്ന് ക്ഷമിച്ചേക്കൂ, ഒന്ന് റെഡിയായി വരും. പക്ഷെ എനിക്ക് വേറെ സീനൊന്നുമില്ല, ചെറിയൊരു അടച്ചിലു ഫീൽ ചെയ്തിട്ടുണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് അതെന്തായാലും റെഡിയാക്കാം. ഓക്കെ, അപ്പൊ ഇനി വേദി നെക്സ്റ്റ് കോളർ റെഡിയാണ്. ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ് ആയില്ല.
3: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
4: ഇത് ഹരിദാസ്.
3: ഹരിദാസ് ആണ്. ഹരിദാസ് ഏട്ടാ,
4: പറയൂ
3: പറയൂ, എന്താണ് ഹരിദാസന്റെ ഏറ്റവും വലിയൊരു സന്തോഷം? എന്ത് കാര്യം ചെയ്യുമ്പോഴാ ആ ഒരു സന്തോഷം കിട്ടുന്നത്? സ്വയം
4: ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ട് നമ്മുടെ സ്വന്തം വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്.
3: സ്വന്തം വണ്ടിയിൽ
4: കമ്പൽസറി
3: ആണോ?
4: അതാവുമ്പോ നമുക്ക് ഇഷ്ടമുള്ള അവിടെ നിർത്താലോ,
3: നമ്മുടെ സൗകര്യപ്രദം അല്ലേ.
4: അതിപ്പോ ബസ്സിലോ ട്രാൻസ്പോർട്ട് ബസ്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടികളിലൊക്കെ പോകുമ്പോ ബുദ്ധിമുട്ടാണല്ലോ. നമ്മുടെ ഇഷ്ടത്തിന് പോവാലോ,
3: ഇഷ്ടത്തിന് പോവാം. അപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് സ്വന്തം വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം.
4: അതെ അതെ അതെ. പിന്നെ എനിക്കിങ്ങനെ വെറുതെ അവനും പിന്നെയും വിളിച്ച് സംസാരിക്കണമെന്ന് വലിയ ഇഷ്ടമല്ല.
3: ഏയ്, അങ്ങനെ പറയരുത് കേട്ടോ. നമ്മുടെ രീതി
4: പറയാം. അങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ഒന്നും ഇല്ല. എന്തെങ്കിലും കാര്യം എന്തെങ്കിലും വിളിക്കും, ആ എന്താണ് കാര്യം അത് പറയുന്നല്ലാതെ ഇങ്ങനെ നീട്ടി സംസാരിക്കുന്ന പരിപാടി ഒന്നും
3: ഇല്ല. അത് ഇഷ്ടമുള്ള ഒരു വിഭാഗം ഉണ്ടാവാം, അല്ലാത്തവരുണ്ടാവും. ചേട്ടാ പറയൂ, ഇന്നത്തെ വിശ്വസ കാര്യങ്ങൾ പോരട്ടെ.
4: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും.
3: ഓക്കെ, അപ്പൊ എന്തായാലും ഹരിദാസ് അയ്യന്റെ നല്ലൊരു ദിവസം ഞാൻ വിഷയാണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. യെസ് ഗായ്സ്, അങ്ങനെ ദേ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. പതിയെ ഇന്നത്തെ കോൾസ് ഒക്കെ ഇങ്ങനെ അവസാനിപ്പിക്കേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇതേ ഒരു കോളർ കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഞാനൊന്ന് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പല്ലശ്ശേരിയിൽ നിന്നും പറഞ്ഞു.
3: ഓക്കെ ബാലൻ ചേട്ടാ, പറയൂ, എന്താണ് ബാലൻ ചേട്ടന്റെ ഒരു സന്തോഷം?
5: ആ, എന്റെ ഒരു സന്തോഷം പറഞ്ഞ ഈ ബൈഹാർട്ട് ആക്കുക, ബൈഹാർട്ട് ആക്കിയിട്ട് ഡയലോഗ് ആയാലും ശരി, ബൈഹാർട്ട് ആക്കിയിട്ട് അത് അങ്ങനെ തിരിച്ച് സംസാരിക്കുക. അപ്പൊ അതുപോലെ മിമിക്രി, ഇപ്പൊ കോഴി കൂവുകയാണെങ്കിൽ അത് നമ്മൾ കൂവുന്നു, അതൊന്ന് പറയാം.
3: ഓക്കെ,
5: ഇങ്ങനെയുള്ളതൊക്കെ
3: ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്ത് പറ്റി ദൈവം ഇവിടെ എന്ത് പറ്റിയെന്ന് വിചാരിച്ചു.
5: കോഴികൾ കൂവിട്ട് പോവുകയാണെങ്കിൽ അതിനെ അനുകരിച്ച് സംസാരിക്കുക, അതുപോലെ ഡയലോഗ് ബൈഹാർട്ട് ആക്കിയിട്ട് സംസാരിക്കുക.
3: ഓക്കെ, ഇതൊക്കെയാണ് ഹാപ്പിനെസ് അല്ലേ? കൊള്ളാം, ചില കാര്യങ്ങൾ ഇങ്ങനെ സ്വയം പഠിക്കുക. അത് കൊള്ളാം, അടിപൊളി, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ.
5: ഡയലോഗുകളൊക്കെ മോഹൻലാലിന്റെ മമ്മൂട്ടിന്റെ ഒക്കെ ഞാൻ പറയാറില്ലേ, അതൊക്കെ അനുകരിച്ച് അങ്ങനെ സംസാരിക്കാൻ എന്റെ ഒരു സന്തോഷം.
3: ഓക്കെ ചേട്ടാ, ഓക്കെ, എന്തായാലും ഇനിയും ഇനി പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഓക്കെ
5: ഓക്കെ. ഇന്നത്തെ വിശ്വസ് കൃഷ്ണൻ ചേട്ടൻ, സത്യവാമി ചേച്ചി, ശാന്തി സുമേഷ്, ഷൈസ്ദീൻ കുഴിഞ്ഞാമ്പാറ, മാധവേട്ടൻ, വത്സൽ ചേച്ചി, ആയില്ലേക്ക്.
3: നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷയാണ്. അങ്ങനെ ദേ പതിയെ ഞാൻ ഇന്നത്തെ കോൾസ് ഒക്കെ അങ്ങ് അവസാനിപ്പിക്കുകയാണ് ഗായ്സ്. ഓക്കെ, 8 മണി കഴിഞ്ഞ 52 മിനിറ്റ് ആയതിന്റെ സ്റ്റുഡിയോ ക്ലോക്കിൽ ടൈം. അപ്പൊ നമുക്ക് ഇനി മെസ്സേജുകളുടെ സമയമാണ് അല്ലേ. കുറെ മെസ്സേജുകൾ ഇങ്ങനെ വന്ന് കെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നിങ്ങളിങ്ങനെ കിച്ച് കിച്ച് കിച്ച് കിച്ചൊക്കെ കേൾക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ സ്വാഭാവികമാണ് കേട്ടോ, കോളിന്റെയൊക്കെ അല്ലേ ഗായ്സ്, അങ്ങനെയല്ലേ, മനുഷ്യനല്ലേ, എന്ത് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് മെസ്സേജുകളിലേക്ക് പോവാം. എന്നെയും കാത്തിങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ കെടുക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹലോ ഗുഡ് മോർണിംഗ് ആയില്ലേ ചേച്ചി. ഗുഡ് മോർണിംഗ്, ഞാൻ ദേവനന്ദ ഫ്രം തൃശ്ശൂർ. ഓക്കെ, എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ ബുക്സ് വായിക്കുക, കഥകൾ എഴുതുക, പിന്നെ കൊറിയൻ ചൈനീസ് ഡ്രാമകളൊക്കെ കാണുമ്പോൾ സന്തോഷം കിട്ടാറുണ്ട്. അടിപൊളി. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, മേക്കപ്പ് ചെയ്യുമ്പോൾ ഒക്കെ സന്തോഷമാകാറുണ്ട്. SSLC എക്സാമിൽ നല്ല മാർക്ക് കിട്ടിയ എന്റെ അനിയത്തി കുട്ടിക്ക് പവിത്രയ്ക്ക് വിജയാശംസകൾ. SSLC എക്സാമിൽ ജയിച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഒപ്പം അഹല്യ ടീമിനും ആയിലി ചേച്ചിക്കും വിഷസ് അറിയിക്കുന്നു. താങ്ക് യു. നന്ദനയുടെ മെസ്സേജ് ആയിരുന്നു. നന്ദനയുടെ ഹോബീസ് കേട്ടല്ലോ, സ്വന്തം അതാണ് നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ കിട്ടാൻ വേണ്ടി നമുക്ക് എന്താണോ വേണ്ടത് അത് ആദ്യം നമ്മൾ ഫൈൻഡ് ചെയ്യണം അല്ലെ, അതിലാണ് കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും നന്ദനയ്ക്കും അടിപൊളി ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷയാണ്. അങ്ങനെ നെക്സ്റ്റ് മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭദിനം നേരുന്നു. 10th ക്ലാസ് വിജയിച്ച എല്ലാ മക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. സെൽവരാജ്, കൊഞ്ഞാമ്പാറ. സെൽവരാജേട്ടനും നല്ലൊരു ദിവസം വിഷയാണ്. അങ്ങനെതേ നിങ്ങൾ ഇനി മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം സെൻഡ് ചെയ്തോളൂ. അതിന് വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് ഞാൻ അങ്ങ് തരാൻ പോവാണ്. നല്ലൊരു പാട്ട് വരുന്നുണ്ട്.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499604570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4.
3: അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 ആയിട്ടുണ്ട്. കൃത്യം ചെറുതായിട്ട് ശബ്ദം ഇങ്ങനെ ടേട്ടേട്ടെ ഇന്ന് വരെ പോകുന്നുണ്ട് ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും മെസ്സേജുകളിലേക്ക് പോവാം. ഹൃദയത്തിൽ തൊടുന്ന ഒരു ബന്ധവും അവസാനിക്കുന്നില്ല. സംസാരം കൊണ്ട് അവസാനിപ്പിച്ചാൽ കണ്ണിൽ നിന്ന് മറഞ്ഞാൽ ഓർമ്മകളിലും അത് ജീവിക്കുന്നു. അതാണ് ആത്മാർത്ഥതയുള്ള സ്നേഹബന്ധം. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷൈജി ചേട്ടന്റെ മെസ്സേജാണ്. ഷൈജി ചേട്ടനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാനാണ് കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ ആയിലെ മോളെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേമമ്മയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പ്രേമമ്മയ്ക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ ദേ അടുത്ത ഒരു മെസ്സേജിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, നമ്മുടെ അറിവില്ലായ്മയിൽ നിന്നും തെറ്റുകളിൽ നിന്നും നമ്മളിൽ നന്മയെ ചികഞ്ഞെടുക്കുന്ന ശില്പി നമ്മുടെ തന്നെ അനുഭവങ്ങളാണ്. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. സുലൈ ചേട്ടനും നല്ലൊരു ദിവസം വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹലോ ആയില്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഞാൻ ശ്രീകുട്ടി ഫ്രം തൃശൂർ. എനിക്ക് റീൽസ് എടുക്കുമ്പോൾ സന്തോഷം തോന്നും, അടിപൊളി. അഹല്യ കേൾക്കുമ്പോഴും മെസ്സേജ് അയച്ചു, അത് വായിക്കുമ്പോഴും വളരെ സന്തോഷം. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ചിപ്പുവിന് വിജയ ആശംസകൾ. SSLC പരീക്ഷയിൽ വിജയിച്ച എല്ലാ മക്കൾക്കും വിജയാശംസകൾ കൂടെ അയിലേക്കും. താങ്ക് യു സോ മച്ച്. അപ്പൊ ശ്രീകുട്ടിക്കും മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അപ്പൊ എന്താണ് സന്തോഷിപ്പിക്കുന്ന ആ കാര്യം വീണ്ടും വീണ്ടും വീണ്ടും ചെയ്യുക എന്തായാലും. അപ്പൊ എന്തായാലും ദേ മെസ്സേജുകൾ ഞാൻ എല്ലാം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു, ഒന്നും വിട്ടുപോയിട്ടില്ല. ഇന്ന് ഞാൻ കുറച്ച് വേഗം വേഗം അങ്ങ് വൈൻഡപ്പിലേക്ക് അങ്ങ് പോവാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ദേ ഞാൻ കഥയുടെ സമയമാണ്. ഇന്ന് കഥയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കഥയായിട്ടൊന്നുമല്ല. ഇന്ന് ചോദിച്ച ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, അതിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞാനൊന്ന് ചോദിച്ചത്, എന്താണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നത് എന്നൊരു കാര്യമായിരുന്നു. സെൽഫ് ലവ് നമുക്ക് വളരെ വളരെ വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, അവരെ കൺസിഡർ ചെയ്യണം, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം, അതെല്ലാം ആവശ്യമാണ് അല്ലേ? എല്ലാം ആവശ്യമാണ്. നമ്മൾ മനുഷ്യരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അതുകൊണ്ട് തന്നെ അതെല്ലാം നമുക്ക് ആവശ്യമാണ്. സഹാനുഭൂതിയും സ്നേഹവും കരുതലും കൺസിഡറേഷനും ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ ഒപ്പം നമുക്ക് വേണ്ട ഒരു കാര്യമാണ് സെൽഫ് ലവ്. സെൽഫിഷ്നെസ് അല്ല ഒരിക്കലും സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ചിലവർ സെൽഫ് ലവിനെ സെൽഫിഷ്നെസ് ആയിട്ട് കാണാറുണ്ട്, അതും ഒരു തെറ്റിദ്ധാരണയാണ്. അല്ല, സെൽഫിഷ്നെസ്സും സെൽഫ് ലവും രണ്ടു തന്നെയാണ്. സെൽഫ് ലവ് നമുക്ക് ആവശ്യമാണ് നമ്മളെ സ്നേഹിക്കാൻ, നമുക്ക് വേണ്ടി കുറച്ച് സമയം നൽകാൻ വേണ്ടിയിട്ട്. അത് വേണം ഗായ്സ്, അതില്ലെങ്കിൽ ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നല്ല ഫുഡ് കഴിക്കുന്നു, നല്ല ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട് നമുക്ക് വേണ്ടി. നിങ്ങൾക്ക് മാസം അവസാനം സാലറി കിട്ടി, മാസത്തിൻ്റെ തുടക്കത്തിൽ സാലറി കിട്ടുന്നു. സാലറി കിട്ടുന്ന സമയത്ത് നമ്മൾ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആ ഒരു എമൗണ്ട് മാറ്റിവെക്കും, ബാക്കി എല്ലാ കാര്യത്തിനും നമ്മൾ സെറ്റ് ചെയ്യും. അവിടെ നമ്മൾ സ്വയം നമ്മളൊന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മേ ബി നമ്മളൊരു എമൗണ്ട് മാറ്റിവെക്കുന്നുണ്ടാവില്ല. അത് നമുക്ക് ആവശ്യമാണ്. അത്രയും നാൾ നമ്മൾ വർക്ക് ചെയ്തു, നമുക്ക് അതിൻ്റെ ഒരു എമൗണ്ട് കിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ചെറിയൊരു എമൗണ്ട് മാറ്റിവെച്ച് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കുക, ഇഷ്ടപ്പെട്ടൊരു കാര്യം വാങ്ങുക, സ്വയം ഗിഫ്റ്റ് ചെയ്യുക. സെൽഫായിട്ട് നീ സൂപ്പറാണ്, നീ ചെയ്ത എഫേർട്ടിന് നിനക്ക് ഞാൻ നൽകുന്ന ഒരു ഗിഫ്റ്റാണ് ഇത് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചേഞ്ചസ് പിന്നീട് കാണാൻ പറ്റും. നമ്മൾ ആദ്യം നമ്മൾ സ്നേഹിക്കണം, എന്നാൽ മാത്രമേ ബാക്കിയുള്ളവർ നമ്മൾ സ്നേഹിക്കുള്ളൂ. നമുക്ക് നമ്മൾ നൽകുന്ന വാല്യൂ, നമ്മൾ എങ്ങനെ നമ്മുടെ ബോഡിയെ കെയർ ചെയ്യുന്നു, എങ്ങനെ നമ്മുടെ ലൈഫിന് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നു, അതനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവാം. സോ ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കും. പണ്ട് അമ്മമാർ പറയാറുണ്ട്, അല്ലെങ്കിൽ പല മീമിലും ഇപ്പോഴും ഞാൻ കാണാറുണ്ട്, വീട്ടിലൊരു ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അമ്മമാർ എന്ത് ചെയ്യും, മക്കൾക്ക് വേണ്ടി അത് കാത്തുവയ്ക്കും. അതിനുശേഷം അമ്മക്ക് ഇഷ്ടമായിരിക്കും അത് കഴിക്കാൻ. മക്കൾക്ക് കൊടുക്കും, മേ ബി മക്കള് രണ്ടോ മൂന്നോ കഴിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവാം. എന്നിട്ടും അമ്മ എന്ത് ചെയ്യും? മക്കൾക്ക് കൊണ്ട് കൊടുക്കും. അതിന് ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ നമ്മൾ ഈക്വലി ട്രീറ്റ് ചെയ്ത് നോക്കി, അവർക്ക് ഒന്ന് കൊടുത്തു, നമ്മളും ഒന്ന് കഴിച്ചു. അവിടെ അത് അത് കൊടുത്തില്ലെങ്കിൽ അവിടെ സ്നേഹമില്ല എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ അത് സ്നേഹമല്ല കേട്ടോ. അത് എന്തെങ്കിലും കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളെയും മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നതാണ് സ്നേഹം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതൊരു സ്നേഹമാവില്ല. ഇല്ല, അത് വാങ്ങുന്ന ആൾക്ക് മേ ബി അതൊരു സെൽഫിഷ്നെസ് ആവാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്വയം നമ്മളെ നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് സ്വന്തമായി നമ്മളെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് സെൽഫ് ലവ് എന്താണെന്നും സെൽഫിഷ്നെസ് എന്താണെന്നും നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഒരു മെസ്സേജ് കൂടിയുണ്ട്. നമസ്കാരം ആയില്ല, എന്റെ പ്രിയപ്പെട്ട അഹല്യയ്ക്കും എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. സ്നേഹത്തോടെ ജയങ്കർ സലിത ശ്രീനന്ദ, ഫോട്ടോ കൊച്ചി. തിരിച്ചും ജയങ്കർ ചേന ഫാമിലിക്കും നല്ലൊരു ദിവസം ഞാനും വിഷ് ചെയ്യാണ്. കൂടാതെ പതിയെ ഞാനൊന്ന് ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോവാണ്. ഇപ്പൊ മാത്രമേ ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നുള്ളൂ. കൃത്യം 9:30 സമയത്ത് നിയമമായിട്ടാ, യെസ്, ലോ പോയിന്റുമായി നിങ്ങൾ അറിയേണ്ട നിയമവും നിയമവശങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അഹല്യ സൈനിങ് ഓഫ്. സ്റ്റുഡന്റ് വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188-40-2716. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188-94-112-04-923-225-000.
5: Law Point. Know your rights.
6: ഇവിടെയറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലോ പോയിന്റിലേക്ക്. ലോ പോയിന്റുമായി നിയമവും നിയമവശങ്ങളും പങ്കുവയ്ക്കാനായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ ഒരു നിയമം എന്തിനെ കുറിച്ചാണ് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ സ്വത്തുക്കൾ, അല്ലെ? വീടും സ്ഥലവും കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ടതാണ്. എന്നാൽ ഈ ഒരു സ്വന്തം സ്വത്തിനെ കുറിച്ചുള്ള നിയമവശങ്ങൾ നമ്മളിൽ എത്ര പേർക്കറിയാം? ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പലർക്കും ഇതിൽ സംശയമായിരിക്കുമല്ലേ, എന്താണ് ഈ ഒരു സ്വത്തിൽ പറയുന്ന കുറേ നിയമവശങ്ങൾ എന്ന. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്നത്തെ ലാ പോയിന്റിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ മുൻപ് സ്വത്ത് തർക്കങ്ങൾ കേവലം ഒരു സിവിൽ കേസുകളായിട്ടായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഭൂമി കയ്യേറുന്നതും രേഖകൾ ചമയ്ക്കുന്നതും ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന ഒരു ക്രിമിനൽ കുറ്റമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് പഴയ IPC സെക്ഷൻ 420 പ്രകാരം, 420 പ്രകാരം ചീറ്റിംഗ്, ചതി എന്ന വകുപ്പിന് പകരം ഇപ്പോൾ എന്താണ്, BNS സെക്ഷൻ 318 ആണ് നിലവിലുള്ളത്. 318 ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് ഒരാളുടെ ഭൂമി വ്യാജരേഖയുണ്ടാക്കി തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ ജയിൽ ശിക്ഷ ഉറപ്പാണെന്ന്. ഇന്നത്തെ ലാ പോയിന്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യവും ഇത് തന്നെയാണ്. പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്തുക്കളിലും സ്വന്തമായി സമ്പാദിച്ച സ്വത്തുക്കളിലും നമുക്കുള്ള അവകാശങ്ങളെ കുറിച്ചാണ്. കൂടുതലായി കേൾക്കാം ലാ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: point. Know your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി നിയമവും നിയമവശങ്ങളും പങ്കുവയ്ക്കാനായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഈ പെൺകുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വീട്ടിലെ സ്വന്തം വീട്ടിലെ സ്വത്തിൽ ഒന്നും തന്നെ അവകാശമില്ല എന്നൊരു കാര്യം അല്ലേ. എന്നാൽ 2005 സുപ്രധാനമായ സുപ്രീം കോടതി വിധിക്ക് ശേഷം ഹിന്ദു സസ്പെൻഷൻ ആക്ട് അനുസരിച്ച് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കുടുംബ സ്വത്തിൽ തുല്യ അവകാശമാണുള്ളത് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ അച്ഛൻ മരിക്കുന്ന സമയത്ത് ആൺമക്കൾക്ക് ലഭിക്കുന്ന അതേ വിഹിതം തന്നെയാണ് പെൺമക്കൾക്കും ലഭിക്കുക. ക്രിസ്ത്യൻ നിയമപ്രകാരം ഇന്ത്യൻ സക്ഷൻ ആക്ട് മാതാപിതാക്കളുടെ സ്വത്തിൽ മക്കൾക്ക് തുല്യ അവകാശമുണ്ട് എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി മുസ്ലിം വ്യക്തി നിയമപ്രകാരം സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ പകുതി ഓഹരി ലഭിക്കുന്നുണ്ട്. സ്വത്ത് നൽകുന്നതിൽ വിവേചനം കാണിക്കുന്നത് നിയമപരമായിട്ട് നേരിടാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഇതിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനായി ഫാമിലി കോടതികളെയോ അല്ലെങ്കിൽ സിവിൽ കോടതികളെയോ സമീപിക്കാവുന്നതാണ്. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സിവിൽ നിയമങ്ങൾക്കൊപ്പം തന്നെ BNSS സെക്ഷൻ 164, അതായത് പഴയ CRPC സെക്ഷൻ 145 പ്രകാരം ഭൂമി തർക്കങ്ങളിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ പോലീസിനും ഇടപെടാനായിട്ട് അധികാരമുണ്ടെന്നൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് വിൽപത്രത്തെ കുറിച്ചും ഒപ്പം തന്നെ ഭാഗപത്രത്തെ കുറിച്ചുമാണ്. കേൾക്കാം ലാ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ലിസണിംഗ് അഹ്ലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: point. Know your rights.
1: ഒരു വ്യക്തി തന്റെ കാലശേഷം സ്വത്ത് ആർക്ക് ലഭിക്കണമെന്ന് എഴുതി വെക്കുന്ന രേഖയാണ് വിൽപത്രം അഥവാ വില്ല. പലരും വിൽപത്രം എഴുതാനായിട്ട് മടിക്കാറുണ്ടല്ലേ. എന്നാൽ വിൽപത്രം ഇല്ലെങ്കിൽ പോലും ആ ഒരു സ്വത്ത് മക്കൾക്കിടയിൽ നിയമപരമായിട്ട് വിഭജിക്കപ്പെടും. കൂടുതലായി കേൾക്കാം ലോ പോയിന്റ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. ഒരു വിൽപത്രം എഴുതുന്ന സമയത്ത് ചുരുങ്ങിയത് രണ്ട് സാക്ഷികളെങ്കിലും ഒപ്പിട്ടിരിക്കണം എന്നാണ് പറയാറ്. ഇത് രജിസ്റ്റർ ചെയ്യണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. എന്നാൽ പോലും ഭാവിയിലെ തർക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വിൽപത്രം രജിസ്റ്റർ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. വിൽപത്രം വ്യാജമായി നിർമ്മിക്കുകയാണെങ്കിൽ ഇനി പല കേസും നമ്മൾ അങ്ങനെ കാണാറില്ലേ. അങ്ങനെ വിൽപത്രം വ്യാജമായി നിർമ്മിക്കുന്നത് BNS സെക്ഷൻ 338 340, അതായത് പഴയ IPC സെക്ഷൻ 467-468 പ്രകാരം എന്താണ്, വലിയ ഒരു കുറ്റം തന്നെയാണ്. അപ്പോൾ സ്വന്തം സമ്പാദ്യത്തിലുള്ള സ്വത്ത് ആർക്ക് വേണമെങ്കിലും നൽകാനായിട്ട് ആർക്ക് അവകാശമുണ്ട്, ഉടമയ്ക്ക് അവകാശമുണ്ട്. എന്നാൽ കുടുംബസ്വത്ത്, ഈ കുടുംബസ്വത്ത് വിഭജിക്കുന്ന സമയത്ത് അർഹരായ എല്ലാ അവകാശികളെയും ഉൾപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. ഇല്ലെങ്കിൽ ആ ഒരു ആധാരം അസാധുവാക്കാനായിട്ട് ആർക്ക് സാധിക്കും, കോടതിക്ക് അധികാരമുണ്ട്. അപ്പൊ ഈ ഒരു കാര്യമാണ് ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത് കേട്ടോ. ഇനി ഈ വിൽപത്രം അല്ലെങ്കിൽ സ്വത്ത് ഭാഗം ചെയ്യൽ ഒക്കെ വരുന്ന സമയത്ത് വരുന്ന മറ്റൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു കാര്യമുണ്ട്, ഈ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം, അതിനെ ചൊല്ലിയുള്ള കുറെ തർക്കങ്ങൾ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. എന്താണ് ആ ഒരു വിഷയത്തിൽ നിയമം പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം. കീപ് ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓണിയോറ ഖലീഫം 90.4. ലോ പോയിന്റുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ, അതായത് ഈ സ്വത്ത് എന്ന് പറയുന്ന കാര്യം, സ്വത്ത് മക്കളുടെ പേരിലേക്ക് എഴുതി കൊടുത്തിട്ട് മാതാപിതാക്കളെ വഴിയാധാരമാക്കുന്ന സംഭവങ്ങൾ ഇന്ന് കൂടിക്കൂടി വരുന്നുണ്ടല്ലേ. ഇതിനെതിരെയാണ് ഇന്ത് മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 എന്ന് പറയുന്ന ഒരു നിയമം നിലവിൽ വന്നത്. അതായത് സ്വത്ത് എഴുതി വാങ്ങിയ ശേഷം മക്കൾ എന്ത് ചെയ്യുന്നു, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ല. അങ്ങനെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ആ നൽകിയ സ്വത്ത് തിരിച്ചെടുക്കാൻ പോലും ഈ ഒരു നിയമത്തിലൂടെ സാധിക്കുന്നുള്ളതാണ്. RDO മുമ്പാകെ പരാതി നൽകിയാൽ മാത്രം മതിയാകുന്നുള്ളതാണ്. ഇപ്പോ നിയമം പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെയാണല്ലേ. അതായത് നമ്മൾ സമ്പാദിച്ച നമ്മുടെ മണ്ണ്, നമ്മുടെ സ്വത്ത്, നമ്മുടെ വീട് ഒക്കെ നമ്മുടെ അധ്വാനമാണ്. അത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നിയമങ്ങളൊക്കെ ഒപ്പുള്ളതെന്നാണ്. അപ്പോൾ അറിവാണ് ഏറ്റവും വലിയൊരു കരുത്തുന്നുള്ളതാണ്. നിയമങ്ങളെ കുറിച്ച് അറിയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പാണ് എന്നൊരു കാര്യമാണ്. അങ്ങനെ ദൈനത്തിൽ ലോ പോയിന്റിൽ നമ്മൾ സ്വത്തുക്കളെ പറ്റിയാണ് സംസാരിച്ചത്. സ്വത്ത് എന്ന് പറയുന്ന കാര്യത്തിൽ സ്വത്തിന്റെ വിഭജനം വരുന്ന സമയത്ത്, സ്വത്ത് എഴുതി കൊടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ നിയമങ്ങൾ അറിയുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഇന്നത്തെ ലോ പോയിന്റിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും ലോ പോയിന്റുമായി അടുത്ത ലോ പോയിന്റിന്റെ അധ്യായത്തിൽ കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജി ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് ഖലീഫം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടും.

0: നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
5: FM 90.4. It's Rhythm of Palakkad.

0: ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഇഴിമൂടിയും വന്നാൽ മുന്നേ

Can you feel her? Is your heart speaking to her?

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

சரி, நீ டென்ஷன் ஆகாத, யாரா இருந்தாலும் பாத்துக்கலாம்.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496000450. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, സമയം അങ്ങനെ കൃത്യം 12 മണി. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം അങ്ങനെ കറക്റ്റ് ആയിട്ട് 12 മണി എന്ന് പറയുന്ന ആ ഒരു സമയമാകുമ്പോൾ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ദേ ഞാൻ വന്നിരിക്കുന്നു. ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ആയില്ലയാണ് കേട്ടോ ഇൻസ്റ്റന്റ് പാട്ടിൽ കൂടെയുള്ളത്. യെസ്, അങ്ങനെ വീണ്ടും ഒരു ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഈ ഇൻസ്റ്റന്റ് പാട്ട് ഇരട്ടി സന്തോഷമാണ്, ഇരട്ടി മധുരമാണ്, ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്നാൽ നീ കുറച്ചുകൂടി അങ്ങ് സ്നേഹിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്നോട് പറഞ്ഞു, ആയില്ലേ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ പോവല്ലേ എന്ന്. ഞാൻ കേട്ട മാതി കേൾക്കാത്ത മാതി പറഞ്ഞു, പിന്നെന്താ പാട്ട് കേൾക്കാൻ കിട്ടുന്ന സമയം ആരാണ് വേണ്ടാന്ന് പറയുന്നേ. അപ്പോൾ എന്തായാലും ആ ഒരു സമയം ചോദിച്ചു വാങ്ങി പിടിച്ചു വാങ്ങി വന്നതാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പോൾ നമ്മൾ അങ്ങ് തകർക്കാൻ പോവാണ്. ഇനി നല്ല നല്ല ഉഷാ രജിങ്കാ ലാല പാട്ടുകളൊക്കെ കേൾക്കാൻ പോവാണല്ലേ. അതങ്ങനെയാണ് ഗായ്സ്, ഇഷ്ടപ്പെടുന്ന കാര്യം ഇഷ്ടം പോലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പിന്നെയും ഇഷ്ടമാണെന്നുള്ളതാണ്. അതാണ് മൊത്തത്തിൽ ഇഷ്ടം, ഇഷ്ടമയമാണ്. അവ എന്തായാലും ഇഷ്ടത്തോടുകൂടി ഇൻസ്റ്റന്റ് പാട്ട് നമുക്ക് അങ്ങ് തുടങ്ങിയാലോ. വൺസ് അഗെയിൻ വെൽക്കം ടു ഇൻസ്റ്റന്റ് പാട്ട്, കൂടെയുണ്ട് ഞാൻ ആയില്ല. അപ്പോൾ നല്ല പാട്ടുകളൊക്കെ നമ്മൾ അങ്ങ് കേൾക്കാൻ പോവുകയാണ്. ശനിയാഴ്ച ദിവസമാണ്, മെയ് 16 നമ്മളെല്ലാവരും ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന ഒരു ക്ലൈമറ്റിലേക്കൊക്കെ പതിയെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചൂടെല്ലാം കുറഞ്ഞ് ചെറിയൊരു വേനൽ മഴയുടേതായ ആരംഭം വരുന്നുണ്ട്. മഴയും ചൂടും ഒക്കെ ഇതിങ്ങനെ ഒരു മിക്സഡ് ഒരു ക്ലൈമറ്റിലൊക്കെ പോകുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. മൊത്തത്തിൽ രസമാണ്, വെക്കേഷൻ ടൈമാണ്, അതിൻ്റെ സന്തോഷമുണ്ട്. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ബ്യൂട്ടിഫുൾ ആവുന്നൊരു സമയമായതുകൊണ്ട് നമുക്കൊട്ടും കുറയ്ക്കണ്ട നമ്മുടെ സന്തോഷം അല്ലേ. നല്ല ഉഷാറായിട്ട് അങ്ങ് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നല്ല ഉഷാറ് സോങ്സ് ഒക്കെ വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. പലപ്പോഴും എനിക്ക് ഈ ഫാസ്റ്റ് നമ്പേഴ്സിനോടാണ് കുറച്ചുകൂടി താല്പര്യം കൂടുതലായിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് അറിയില്ല, എനിക്കിഷ്ടമാണ് കൂടുതലും ഫാസ്റ്റ് നമ്പേഴ്സ്. ഇങ്ങനെ കുറച്ചുകൂടി എനർജറ്റിക് ആവുന്നത് കൊണ്ടാവാം മേ ബി. പ്രത്യേകിച്ച് ഈ ഒരു ഉച്ച സമയത്ത് ഫാസ്റ്റ് നമ്പേഴ്സ് കേൾക്കുമ്പോഴാണ് ആ ഒരു ഉറക്കച്ചടവൊക്കെ ഒന്ന് മാറി കുറച്ചും കൂടി അങ്ങ് ഉണർവിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റാറ്. കുറച്ചും കൂടി സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാറ് നല്ല ഫാസ്റ്റ് നമ്പേഴ്സ് കേൾക്കുന്ന സമയത്താണ്. ഈ മെലഡി ഒക്കെ കേൾക്കുന്ന സമയത്ത് അറിയാതെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോകുന്നുള്ളത് എന്ത് ചെയ്യാനാണ് ഗൈസ്. എനിക്കൊരു താരാട്ട് പാട്ട് പോലെയാണ് ഈ മെലഡിയും കുറച്ച് കുറച്ച് ഇങ്ങനെ സാഡ്നെസ്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഫീൽ ചെയ്യാറ്. അപ്പൊ എന്തായാലും നല്ല ഉഷാർ സോങ്സ് ഒക്കെ പോരട്ടെ കേട്ടോ. അപ്പോ ദേ തുടങ്ങിയാലോ. എന്റെ ഫേവറേറ്റ് സോങ് നല്ലൊരു ഫാസ്റ്റ് നമ്പർ സോങ് ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലല്ലല്ലോ കാര്യം, നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ് ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഈ ഒരു സമയം. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, വേഗം വേഗം വേഗം നിങ്ങൾക്ക് വിളിക്കാം. ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ് കേട്ടോ. ആ നമ്പർ ഇതാണ്, 8281509000 82 81 90 00 എന്ന നമ്പറിലേക്ക് വേഗം വേഗം വിളിക്കാം. ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയക്കാം. എന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ട് ഏത് പാട്ടാണ് കേൾക്കേണ്ടതെന്ന് എന്നോടൊന്ന് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും ഞാൻ അങ്ങ് ഇൻസ്റ്റന്റ് പാട്ടിൽ ലൈവായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ആ പാട്ട് അങ്ങ് വെച്ചുതരാം. ഓക്കെ, അപ്പൊ എന്നാലും നല്ല നല്ല പാട്ടുകളൊക്കെ വേഗം വേഗം പോന്നോട്ടെ. എന്റെ പാട്ട് ദേ വരാൻ പോവാണ്, നമുക്കങ്ങ് തകർക്കാൻ മടിച്ചു വിളിക്കാം. ഒരു സൂപ്പർ ഡൂപ്പർ സോങ് റെഡി ഇൻസ്റ്റന്റ് പാട്ടിൽ. സ്റ്റുഡിയോ വിത്ത് അഹലിയ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഇവിടെ മൊത്തം കാറ്റ്.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ കൃത്യം 12 മണി കഴിഞ്ഞ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളർ ദേ റെഡിയാണ്. നോക്കാം നമുക്ക് ആരാണെന്ന്. ഹലോ,
4: ഹലോ,
3: ഗുഡ് ആഫ്റ്റർനൂൺ.
4: ഗുഡ് ആഫ്റ്റർനൂൺ.
3: പറയൂ, ഇത് ആരാണ്?
4: സുനിൽ
3: ചേട്ടനാണ്. സുനിലേട്ടാ, ഈ സുനിലേട്ടാ സുനിലേട്ടാ വിളി എനിക്ക് ഭയങ്കര ഈസിയാണ്. ഇവിടെ ഞങ്ങൾക്കൊരു സുനിലുണ്ട്, അറിയോ? അറിയാം. എന്താണ്, ഒരു നാണൊക്കെ വരുന്നുണ്ടല്ലോ, എന്ത് പറ്റി? ഏ മൊത്തത്തിൽ വേണ്ട വേണ്ട, കൊഴപ്പിക്കുന്നില്ല കൊഴപ്പിക്കുന്നില്ല, പറയൂ, ഏത് പാട്ടാ വേണ്ടേ?
4: എനിക്ക് ചക്ഷശരീര തൂമഞ്ഞിൻ പരാഗം പോലുണ്ട്.
3: തൂമഞ്ഞിൻ പരാഗം പോലെ. ഓക്കേ, ഞാൻ ആ ഒരു പാട്ട് എന്തായാലും വെച്ചരാം കേട്ടോ. ഓക്കെ, കൂളാവൂ കൂളാവൂ. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും പാട്ട് എന്തായാലും ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട് അങ്ങ് വരുന്നുണ്ടാവും. ഓക്കെ
4: ഓക്കെ,
3: താങ്ക് യു. അപ്പൊ നമ്മളെ വിളിച്ചത് സുനിൽ ചേട്ടനാണ് കേട്ടോ. സുനിൽ ചേട്ടൻ മൊത്തത്തിൽ പേടിച്ചു എന്ന് തോന്നുന്നുണ്ട്. എന്ത് അയ്യോ, എനിക്ക് നാണം വരുന്നൊക്കെ പറയുന്ന ഒരു ഭാവത്തിലാണ് മൂപ്പരങ്ങ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വേദി, നമുക്കൊപ്പം തന്നെ മറ്റൊരു പാട്ട് കൂടി വരാൻ പോകുന്നുണ്ട്. മരക്കാർ. മരക്കാർ എന്ന സിനിമയിലെ പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണ് നോക്കുകയാണെങ്കിൽ മീനാക്ഷിയാണ്. മീനാക്ഷിക്ക് വേണ്ടി മരക്കാർ എന്ന സിനിമയിലെ പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ.

മിക്സഡ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. അങ്ങനെ ഇൻസ്റ്റന്റ് പാർട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം 12:20 ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാർട്ടുമായി കൂടെ ഞാൻ ആയില്ല. യെസ്, നമുക്കൊരു കോളറിലേക്ക് പോയാലോ? ആരാണെന്ന് നമുക്ക് നോക്കാം.

0: പഠിപ്പിച്ചേ?
1: അതെ, കുറച്ച് ദിവസം മുന്നായിട്ടൊന്ന് പഠിപ്പിക്കായിരുന്നു. പിന്നെ റേഡിയോ പാട്ട് സമയത്ത് ഞാൻ പോയിട്ടുണ്ടായില്ലല്ലോ.
0: ആണല്ലേ, ഓക്കെ, അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് വന്നേ. ഓക്കെ, പ്രശാന്ത് ഇന്ന് ഏത് പാട്ട് വേണം?
1: കടുവയിലെ പാട്ടാണ് ചേച്ചി.
0: കടുവയിലെ പാട്ട്, യെസ്, അടിപൊളി പാട്ടാണ് കടുവയിലെ. പാലാപ്പള്ളിയാണോ
1: ആ പാട്ട്? പാലാപ്പള്ളി തിരുമ്പള്ളിയാണ്.
0: ഓക്കെ, ആ പാട്ട് വെച്ചേക്കാട്ടോ. എന്താണ്? പാടണോ? ആഗ്രഹം ഉണ്ടോ? എന്നാ രണ്ടുപേരും പാടിക്കോ.
1: പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണി, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണി.
0: ഓക്കെ, മതി മതി, നമുക്ക് എന്നാലും ബാക്കി ആ പാട്ട് കേൾക്കുമ്പോ അങ്ങനെ പഠിക്കാം. ഓക്കെ ഓക്കെ പ്രശാന്ത്, അപ്പൊ എന്തായാലും പാട്ട് വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മളെ വിളിച്ചത് പ്രശാന്ത് ആയിരുന്നു. കടുവ എന്ന പൃഥ്വിരാജ് മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സിനിമ ഇറങ്ങിയ സമയത്ത് ഈ ഒരു പാട്ടുണ്ടാക്കിയ ഒരു ഓളം അല്ലെ, അടിപൊളി പാട്ടാണ്. അപ്പൊ എന്തായാലും ആ പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ കവിത ചേച്ചിയാണ്, കവിത മോഹൻദാസ്. ചോദിച്ചിരിക്കുന്ന പാട്ട് നല്ല അടിപൊളി ലാലേട്ടൻ സോങ് ആണ്, ചന്ദ്രമണി. നല്ല രസമുള്ളൊരു പാട്ടാണ്. അപ്പൊ ദേ ആ പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഈ പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇനി നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാനായി പോകുന്നേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ചർച്ചകൾ പൂർത്തിയാക്കി മന്ത്രിമാരുടെ പട്ടിക ഇന്ന് തന്നെ ഗവർണർക്ക് കൈമാറിയേക്കും. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം. പ്രതിരോധ അവബോധം വളർത്തണമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പി എം വികാസ് പദ്ധതിക്ക് കോഴിക്കോട് NITയിൽ മറ്റന്നാൾ തുടക്കമാകും. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ചർച്ചകൾ പൂർത്തിയാക്കി കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടിക ഇന്ന് തന്നെ ഗവർണർക്ക് കൈമാറിയേക്കും. എല്ലാ തർക്കങ്ങളും പരിഭവങ്ങളും പരിഹരിച്ച് ചർച്ച ശുഭകരമായി അവസാനിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് പറഞ്ഞു. മുസ്ലിം ലീഗുമായി മന്ത്രിസഭാ രൂപീകരണം ചർച്ച ചെയ്യാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മലപ്പുറം പാണക്കാടെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, പ്രമുഖ ലീഗ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. ലീഗ് 5 മന്ത്രിമാരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 സീറ്റിന് അർഹതയുണ്ടെന്ന് പാർട്ടി നേതാവ് മോൻസ് ജോസഫ് പറഞ്ഞു. UDFൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നും മുന്നണി അതിന് തയ്യാറായേക്കുമെന്നും മോൻസ് ജോസഫ് അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ അബുദാബിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. ഇതനുസരിച്ച് ഇന്ത്യയുടെ തന്ത്രപര പെട്രോളിയം ഉത്പാദന രംഗങ്ങളിൽ UAEയുടെ പങ്കാളിത്തം 30 ദശലക്ഷം ബാരലായി ഉയർത്താനും ഇന്ത്യയിൽ വാതക സംഭരണശാലകൾ സ്ഥാപിക്കാനും തീരുമാനമായി. നെതർലൻഡ്സിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ X പങ്കുവച്ചു. കഥക്, ഒഡീസി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം തുടങ്ങിയ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തരൂപങ്ങളും ഗർബാ നൃത്തവും ഉൾപ്പെടുത്തിയ പ്രവാസികളുടെ സ്വീകരണം ഏറെ ശ്രദ്ധേയമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രി റോബ് ജെറ്റൻ, വില്യം അലക്സാണ്ടർ രാജാവ്, മാക്സിമ രാജ്ഞി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ജനങ്ങൾക്ക് ആശംസ നേർന്നു. സിക്കിമിന്റെ മനോഹരമായ പ്രതിഭംഗിയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും സംസ്ഥാനത്തെ സുസ്ഥിര വികസനത്തിന്റെ മാതൃകയാക്കുന്നുവെന്ന് രാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ വികസനത്തിന് സിക്കിം നൽകിയ സംഭാവനകളെ വളരെയധികം വിലമതിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഡെങ്കിപ്പനി ദിനം ആചരിക്കുന്നത്. ഡെങ്കിപ്പനിക്കെതിരെ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനും കാലവർഷത്തിന് മുന്നോടിയായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഡെങ്കിപ്പനി ദിനം ആചരിക്കുന്നത്. ഡെങ്കിപ്പനി പ്രതിരോധത്തെക്കുറിച്ച് അവബോധം വളർത്തണമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ പറഞ്ഞു. ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ, വിപുലമായ പരിശോധനകൾ, മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യങ്ങൾ, വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ ഡെങ്കിപ്പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് കൂടുതൽ ശക്തമാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങ് രാവിലെ നടത്തി. 130 സീനിയർ റസിഡന്റുമാരും വിദ്യാർത്ഥികളും ബിരുദവും ഡിപ്ലോമയും ഏറ്റുവാങ്ങി. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യസല്ല ശ്രീവാസ്തവ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് സേനാപതി ക്രിസ് ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് വീഡിയോ സന്ദേശത്തിലൂടെ ബിരുദദാന ചടങ്ങിന് ആശംസകൾ കൈമാറി. നീറ്റ് UG പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് NTA ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിച്ചു. വ്യാഴാഴ്ച വരെ വിദ്യാർത്ഥികൾക്ക് നിലവിലെ വിലാസവും 1-2 പരീക്ഷാ നഗരങ്ങളുടെ തിരഞ്ഞെടുപ്പും ഇഷ്ടാനുസരണം പുതുക്കാമെന്നും NTA അറിയിച്ചു. June 21 പുനഃപരീക്ഷ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ ദേശീയ പരീക്ഷാ ഏജൻസി NTA പിരിച്ചുവരണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചു. വിനാശകരവും ഗൌരവമേറിയതുമായ പരാജയം ആരോപിച്ചാണ് NTA ഘടന പൊളിച്ചെഴുതണമെന്നാവശ്യപ്പെട്ട് ഡോക്ടേഴ്സ് ഫ്രണ്ട് ഹർജി നൽകിയത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ NSUA പ്രതിഷേധ ധർണയുടെ സാഹചര്യത്തിൽ ഡൽഹിയിലെ NTA ഓഫീസിന് കനത്ത സുരക്ഷയൊരുക്കി. ഡൽഹി പോലീസിനെയും അർദ്ധസേനാ വിഭാഗത്തെയും ഓഫീസിന്റെ സുരക്ഷയ്ക്ക് സജ്ജമാക്കി. ഉത്തർപ്രദേശിലെ നിരവധി ജില്ലകളിൽ കൊടുങ്കാറ്റിലും മഴയിലും മിന്നലിലും 100-ലേറെ ആളുകൾ മരിച്ച സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഗാധ ദുഃഖം അറിയിച്ചു. ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കുന്നതിനായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രം സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും രാജ്നാഥ് സിംഗ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ കഴിഞ്ഞ 15 വർഷം നൽകിയ പിന്നാക്ക വിഭാഗ സർട്ടിഫിക്കറ്റുകൾ പുനഃപരിശോധിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് ഗവൺമെന്റ് നിർദ്ദേശം നൽകി. SC ST OBC സർട്ടിഫിക്കറ്റുകൾ വിശദമായി പരിശോധിക്കാനാണ് BJP ഗവൺമെന്റിന്റെ നിർദ്ദേശം. ഇസ്രായേലും ലബനനും 45 ദിവസത്തേക്ക് കൂടി വെടിനിർത്തൽ നീട്ടാൻ സമ്മതിച്ചതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. വാഷിംഗ്ടണിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. June 2-3 തീയതികളിൽ കൂടുതൽ ചർച്ചകൾനടത്തുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര പ്രകാശ ദിനം. 1960 May 16 ഭൌതികശാസ്ത്രജ്ഞൻ തിയോഡോർ മൈമൻ ആദ്യമായി ലേസർ വിജയകരമായി പ്രവർത്തിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ഈ ദിനം ആഘോഷിക്കുന്നത്. സുസ്ഥിരമായ ഭാവിക്കായി പ്രകാശം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് കാലവർഷം ഈ മാസം 26 തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ലക്ഷദ്വീപ് മേഖലയിൽ വരും മണിക്കൂറുകളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച് PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NIT തുടക്കമാകുന്നു. മറ്റന്നാൾ രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ധാരണാപത്രവും അദ്ദേഹം കൈമാറും. പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സമൂഹത്തിലെ യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് ഡെവലപ്മെന്റിന്റെ സ്കിൽ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 5 ചെന്നൈയിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ഒഡീഷ FC പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലാണ് മത്സരം. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴും അതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന പരാതിയിലാണ് പാലക്കാട്ടെ കർഷകർ. താങ്ങുവില വർധനയിൽ നിന്ന് സംസ്ഥാനത്തിന്റെ പ്രോത്സാഹന വീതം കുറയ്ക്കുന്നതാണ് ഇതിന് കാരണമെന്ന് കർഷകർ പറയുന്നു. പാലക്കാട്ടുനിന്ന് ഫൈസൽ അലിമുത്ത്.
1: കഴിഞ്ഞ ദിവസം നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ 72 രൂപ വർദ്ധിപ്പിച്ചതോടുകൂടി ഒരു ക്വിന്റൽ നെല്ലിന് 2441 രൂപയായി ഉയർന്നിരിക്കുകയാണ്. കേന്ദ്ര താങ്ങുവില അതേപടി കർഷകർക്ക് ലഭ്യമാക്കിയാൽ കേരളത്തിൽ നെല്ലിവില കിലോയ്ക്ക് 30 രൂപ 72 പൈസയായി ഉയരും. പക്ഷേ വർധനയുടെ പ്രയോജനം ലഭിക്കണമെങ്കിൽ സംസ്ഥാനത്തിന്റെ പ്രോത്സാഹന വിഹിതം കുറയ്ക്കാതിരിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. മുൻവർഷങ്ങളിൽ താങ്ങുവില വർധനയ്ക്ക് ആനുപാതികമായി സംസ്ഥാന വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണ് ഉണ്ടായതെന്നും കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. 2020-21 8 രൂപ 80 പൈസയായിരുന്ന സംസ്ഥാന വിഹിതം ഇപ്പോൾ 6 രൂപ 31 പൈസയാണ്. കേരളത്തിൽ നിലവിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ കർഷകരിൽ നിന്ന് നെല്ലെടുക്കുന്നത്.
0: കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9-കാരനുമാണ് ചികിത്സയിൽ. ഇവർ കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ധന വില വർധനവിനെ തുടർന്ന് ഡെലിവറി ഗതാഗത തൊഴിലാളികൾക്ക് കിലോമീറ്ററിന് കുറഞ്ഞത് 20 രൂപ നിരക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗിഗ് ആന്റ് പ്ലാറ്റ്ഫോം സർവീസ് വർക്കേഴ്സ് യൂണിയൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 5 വരെ രാജ്യവ്യാപകമായി ആപ്പ് അധിഷ്ഠിത സേവനങ്ങൾ നിർത്തിവയ്ക്കാൻ ആഹ്വാനം ചെയ്തു. സഹകരണ വകുപ്പിലെയും ആരോഗ്യവകുപ്പിലെയും ഏറ്റവും ഒടുവിലിറക്കിയ സ്ഥലം മാറ്റങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. പുതിയ ഗവൺമെന്റ് അധികാരത്തിലേൽക്കുന്നതിന് മുൻപ് തന്നെ ഭരണാനുകൂല സംഘടനകളുടെ സമ്മർദ്ദം മൂലമായിരുന്നു സ്ഥലംമാറ്റമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയുമായി ജില്ലാ ഹോമിയോ സഹകരണാശുപത്രി ലയിപ്പിക്കുന്നതിന് സഹകരണ വകുപ്പ് അംഗീകാരം നൽകി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ചർച്ചകൾ പൂർത്തിയാക്കി മന്ത്രിമാരുടെ പട്ടിക ഇന്ന് തന്നെ ഗവർണർക്ക് കൈമാറിയേക്കും. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം. പ്രതിരോധ അവബോധം വളർത്തണമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NIT മറ്റന്നാൾ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ.
2: ഫോട്ടോ എടുക്കാണോ? ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ?
3: പിന്നെ നീ ആര്? ദുവാലിപ്പയാ?
2: അടബൊമ്മാലയിലെ ദുവാലിപ്പയല്ലേ? ഐ ലൈക്ക് ഹർ. അല്ല എന്താ പ്രശ്നം? എന്താ എന്താ ഫോട്ടോ എടുത്തതിന് പ്രശ്നം?
3: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തതിന് ദുവാലിപ്പ കേസ് കൊടുത്തറിഞ്ഞില്ലേ?
2: അമ്മ കേസോ? എന്താ പ്രശ്നം? കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരോ.
3: അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുന്നതും ഉപയോഗിക്കുന്നതും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നറിയാലോ. കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം കേസ് കൊടുക്കാം. ശിക്ഷാ നടപടികളും വ്യത്യസ്തമായിരിക്കും, സ്ഥലവും സാഹചര്യവും അനുസരിച്ച്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ 5 വർഷം വരെ തടവും കിട്ടും, കനത്ത പിഴയും കിട്ടും.
2: അല്ല ഇത് ആവർത്തിച്ചാലോ? പിന്നെയും പിന്നെയും ചെയ്താൽ?
3: ആവർത്തിച്ചു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും കിട്ടും.
2: ചെറിയൊരു ഫോട്ടോ എടുത്തതിന്റെ വിഷയമല്ലേ ഇത്? അല്ല ദുവാലിപ്പടെ കേസ് എന്താ? ആരാ ഈ ഫോട്ടോ ഒക്കെ എടുത്തത്? എന്താ പ്രശ്നം മൊത്തത്തില്?
3: ഒരു പ്രമുഖ കമ്പനിയാണ് അവരുടെ സമ്മതം ഇല്ലാതെ ഫോട്ടോ എടുത്തത്.
2: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തു പ്രദർശിപ്പിച്ചു എന്നല്ലേ കേസ്? എവിടെ ഇത് പ്രദർശിപ്പിച്ചേ?
3: ആ അവിടെയാണ് പ്രശ്നം. ഈ TV ഒക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു കാർഡ്ബോർഡ് ഇല്ലേ, അതിലാണ് ഈ ഒരു ഫോട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15-940-02-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എടോ ബോറടിക്കുന്നു, രണ്ട് സിനിമ സജസ്റ്റ് ചെയ്യും.
4: പിന്നെന്താ ഈഗിൾ ഓഫ് ദ റിപ്പബ്ലിക്കും പിന്നെ സിറാത്ത്.
3: ഈ സിനിമയൊക്കെ എവിടെ നിന്ന് കിട്ടി?
4: എടാ ഈ ഒരു സിനിമ ഉണ്ടല്ലോ, കാനില് ജൂറിയുടെ പ്രൈസ് വരെ നേടിയ സിനിമയാ.
3: ഓ ഇത്രയും സിനിമ സെൻസ് ഒക്കെ ഉണ്ടോ? എവിടെ നിന്ന് കിട്ടുന്നു ഇതൊക്കെ?
4: അതെ ഞാൻ സെല്ലുലോയിഡ് കേൾക്കാറുണ്ട്.
3: സെല്ലുലോയിഡ് കേൾക്ക്, പൃഥ്വിരാജിന്റെ സിനിമയോ?
4: എടാ അതല്ല ഇത്, ഇതേ അഹല്യ FM 90.4 ഒരു പ്രോഗ്രാമാ. മൺഡേ ടു ഫ്രൈഡേ രാവിലെ 9:30 ഒരു പരിപാടി. നല്ല ഉഗ്രൻ സിനിമയുടെ സജഷൻ കിട്ടും.
3: സമയത്രാന്നാ പറഞ്ഞു?
4: എടാ മൺഡേ ടു ഫ്രൈഡേ രാവിലെ 9:30.
5: സെല്ലുലോയിഡ് എവറി മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 9:30 AM ഓൺ യുവർ ഫേവറേറ്റ് അഹല്യ FM 90.4.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
7: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
8: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദി സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി പാട്ടുകളുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? ആരാണ് അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നേ എന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങ് കാസർഗോഡ് നിന്ന് വന്നിരിക്കുന്ന ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ. ചോട്ടാ മുംബൈ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് മൈ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവരാജേട്ടനാണ് കാസർഗോഡ് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നേ. ചോട്ടാ മുംബൈയിലെ പൂനില, നല്ല രസമുള്ളൊരു പാട്ടാണ്, ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ദേവരാജേട്ടന്റെ ഫാമിലിക്കും വേണ്ടി ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ശാന്തി ചേച്ചിയാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് പട്ടണത്തിൽ സുന്ദരൻ എന്ന സിനിമയിലെ പാട്ടാണ് മുല്ലപ്പൂവിൻ ഇൻതുടങ്ങുന്ന ഗാനം. അപ്പോ ശാന്തി ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കേട്ടാലോ.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അതെ, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ ഈ ഒരു ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതേ സമയം 12:56 ആയിട്ടുണ്ടെന്നാണ് ക്ലോക്ക് എന്നോട് ഇങ്ങനെ പറയുന്നത്. അതായത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ ഒരു ഫസ്റ്റ് ഹാഫ് ദേവി പതിയെ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് നമ്മളിനി സെക്കൻഡ് ഹാഫിലേക്ക് അങ്ങ് കടക്കാൻ വേണ്ടി പോവാണല്ലേ. യെസ്, അപ്പൊ എന്തായാലും ഇനി അടുത്ത പാട്ട് വരാൻ പോവാണ്. ആരാണ് ആ പാട്ട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഞാനൊക്കെ പണ്ട് കുഞ്ഞിലെ ഏറ്റവും അധികം ഇങ്ങനെ നമ്മൾ പറയില്ലേ, സാരിയൊക്കെ എടുത്ത് അമ്മയുടെ സാരിയൊക്കെ അടിച്ചു മാറ്റി സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ചിരുന്നൊരു പാട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് ആ പാട്ടിന് ഡാൻസ് കളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പാട്ട് ഏതെന്നറിയോ, പച്ചപ്പരന്തത്തെ. ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ചെറുപ്പത്തിൽ ഏറ്റവും അധികം ഞാൻ പാടി നടന്ന ഒരു പാട്ടിലൊന്നായിരുന്നു. അപ്പൊ ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്ന ജോസ് മാഷാണ് കണ്ണാടിയിൽ നിന്നും. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ഓ സൈനവ, അഴകുള്ള സൈനബ. യെസ്, ഞാൻ പാടുന്നില്ല, പാടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഓടും. അപ്പൊ എന്തായാലും അതിനുള്ളൊരു കാര്യം ഞാൻ മുൻകൈ എടുക്കുന്നില്ല. അപ്പൊ എന്തായാലും ആ പാട്ട് ആരാ ചോദിച്ചേ, മൻസൂർ ചേട്ടനാണ് ഓ സൈനബ എന്ന പാട്ട് ചോദിച്ചിരിക്കുന്നേ അമൃതം എന്ന മൂവിയിലെ. അപ്പൊ ആ പാട്ട് കൂടി വരാൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ മനോഹരമായൊരു പാട്ടെല്ലാം കേട്ടുകഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അങ്ങനെ അടുത്ത ഇൻസ്റ്റന്റ് ആയി വരാൻ പോകുന്ന ആ ഒരു പാട്ട് ഇതാ നോക്കിയാലോ. യെസ്, കൃഷ്ണചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നേ. വിളയോടിയിൽ നിന്ന് കൃഷ്ണചേട്ടൻ ചോദിച്ചിരിക്കുന്ന ആ പാട്ട് ഏതാണെന്നറിയോ? ഉറങ്ങുന്നവരൊക്കെ ഒന്ന് ഉണർത്തണേ ആയില്ലേ എന്നാണ് എന്നോട് ഈ പാട്ട് ചോദിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം. പാട്ട് നരൻ എന്ന സിനിമയിലെ വേൽമുരുക. ഈ ഒരു പാട്ട് കേട്ട് ആരാണ് ഗായ്സ് ഒന്ന് 2 സ്റ്റെപ്പെങ്കിലും ഡാൻസ് ചെയ്യാതിരിക്കുന്നേ അല്ലേ? അത്രയും അധികം മലയാളികൾ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു അടിപൊളി ട്രാക്കാണ്. നമ്മുടെ MG അണ്ണൻ, MG ശ്രീകുമാർ പാടി അങ്ങ് വേറെ ലെവലിൽ എത്തിച്ചൊരു പാട്ട്. ദീപക് ദേവിന്റെ സൂപ്പർ സംഗീതം നൽകിയിട്ടുള്ള ഒരു പാട്ട്. അന്നും ഇന്നും എന്നും ഏതൊരു ജനറേഷൻ വന്നാലും അവരെല്ലാരും കൂടി അർമാദിക്കുന്ന ഒരു പാട്ടാണ് വേൽമുരുക. അപ്പൊ ആ ഒരു പാട്ടാണ് കൃഷ്ണചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് അങ്ങ് വരാൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. ആ പാട്ട് മാത്രമല്ല കേട്ടോ, ഒപ്പം വരാൻ പോകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയ മലയാളത്തിലെ സൂപ്പർ സൂപ്പർ മെലോഡിയസ് ആയിട്ടുള്ള ഒരു ഗാനമാണ് അഗ്നിദേവൻ എന്ന സിനിമയിലെ നിലാവിന്റെ നീല ഭസ്മം. ആ പാട്ടും ഇഷ്ടമല്ലാത്തവരില്ല അല്ലെ? എന്റെയൊക്കെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണ്? റിൻസി ചേച്ചിയാണ് വാളയാറിൽ നിന്ന്. അപ്പൊ റിൻസി ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ട്.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു പാട്ടും ഒപ്പം തന്നെ ആ ഒരു പാട്ടിൽ നിന്ന് നേരെ നമ്മൾ എന്താ പറയാ, ഒരു പഞ്ഞമെത്തയിലേക്ക് വീഴുന്ന ഫീലിലാണ് അടുത്ത ആ ഒരു പാട്ടിലേക്ക് പോയത്. നിലാവിൻ്റെ നീലഭസ്മം പെട്ടെന്ന് നമുക്ക് ആവായി, എന്താ പറയുക, ഭയങ്കര ഫീലാണ് ഈ ഒരു പാട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ മഞ്ഞുരുകുന്ന പോലെ നമ്മൾ ഉരുകി പോകുന്നുള്ളതാണ് ഈ പാട്ടിനെ അത്രയും മാത്രം ഉൾക്കൊണ്ട് കേട്ട് കഴിഞ്ഞാൽ. എന്നിവേ ഈ നല്ല പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞെത്തുമ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടി ഉള്ളത് ഞാൻ ആയില്ലയാണ്. ഞാൻ നേരെ ഒരു കോളറിലേക്ക് പോവാണ്. കുറച്ചധിക സമയമായിട്ട് ഞാൻ ഇങ്ങനെ പോസ്റ്റാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇനി വൈകിക്കുന്നില്ല, നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, ഇതാരാണ്? അനിത ചേച്ചിയാണ്. അനിത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം, ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് കൂടെ ഉണ്ട്.
1: എന്താണ് ഒരു ഹാപ്പി ന്യൂസ്?
2: മോള് 10th ഫുൾ എ പ്ലസ് നേടി.
1: ആഹാ, മിടുക്കി, കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് മോളുടെ പേര്? എന്താണ്?
2: അനുശ്രീ.
1: അനുശ്രീ കുട്ടി, ഓക്കെ, അടിപൊളി. അപ്പൊ ഇനിയും തുടർന്ന് അടിപൊളിയായിട്ട് കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് മോൾക്ക് സാധിക്കട്ടെ എന്ന് കൂടി ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും പറയണം. ഓക്കെ, പറയൂ ചേച്ചി, ഇത് പാട്ടാ വേണ്ടേ?
2: അവൾക്ക് എന്റെ വീട് അപ്പുണ്ടി എന്നുള്ള അതിന്റെ വാവേ വന്നുമ്മകൾ സമ്മാനം എന്നൊക്കെ ഒരു പാട്ട്.
1: ഓക്കെ, ആർക്ക് വേണ്ടിട്ടാണ് പ്രത്യേകം ചോദിക്കുന്നില്ല, എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു പാട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ മോളോട് എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ അറിയിക്കണം. ഓക്കെ ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് അനിത ചേച്ചി ആയിരുന്നു. ചോദിച്ചിരിക്കുന്ന പാട്ട് എന്റെ വീട് അപ്പൂന്റെയും ജയറാമേട്ടന്റെയും കാളിദാസ് ജയറാമിന് നാഷണൽ അവാർഡ് വാങ്ങിക്കൊടുത്ത സിനിമയാണ് കേട്ടോ ഗായസത. അപ്പൊ എന്തായാലും വാവാവോ വാവോ അതങ്ങ് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ആന്റണി ചേട്ടനാണ്. പാമ്പം പള്ളം, യെസ്, ഇങ്ങനെയല്ലേ ആ സ്ഥലത്തിന്റെ പേര്? കറക്റ്റ് ഇങ്ങനെയാണെന്നാണ് എന്റെ വിചാരം. ഓക്കെ, അപ്പൊ എന്തായാലും ചോദിച്ചിരിക്കുന്നത് റായൻ എന്ന തമിഴ് മൂവിയിലെ പാട്ടാണ്. അപ്പൊ ആന്റണി ചേട്ടന് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ദി സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണ് നോക്കുകയാണെങ്കിൽ നന്ദനയാണ്, കൊല്ലംകോട് നിന്നും. നന്ദി സൊല്ല ഉനക്ക് ഇന്ന് തുടങ്ങുന്ന ഒരു തമിഴ് ട്രാക്കാണ് നന്ദന ചോദിച്ചിരിക്കുന്നത്. ഈ ആ ഒരു പാട്ട് നന്ദനയ്ക്ക് വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ വരാൻ പോകുന്ന അടുത്ത പാട്ട് ജിഷ്ണു ചോദിച്ചിരിക്കുന്ന പാട്ടാണ് അംശം. ഇപ്പൊ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പാട്ടാണല്ലേ അംശം. എക്സോ മാക്കിന്റെ അടിപൊളി ട്രാക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ എന്നാലും ജിഷ്ണുവിന് വേണ്ടിയിട്ട് ഈ അംശം കൂടി വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1:40 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ പതിയെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്നും ഞാൻ ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോവാണ്. ഇനിയും ഒരു 3 പാട്ടുകൾ അങ്ങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജ്യോതിചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് ഒരു പാട്ടായിട്ട് വരാൻ പോകുന്നത്. ഹിസൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് വലിയ പാട്ടാണ് കേട്ടോ, നല്ല സമയമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ജ്യോതിചേട്ടന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ രേഖ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് തമിഴ് സിനിമയായിട്ടുള്ള പൊന്മാനം എന്ന ഒരു പഴയൊരു മൂവിയിലെ അഴക അഴക എന്ന് തുടങ്ങുന്ന പാട്ടാണ് രേഖ ചേച്ചി ചോദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മിൻഷ ചോദിച്ചിരിക്കുന്ന ജൂപ്പിറ്റർ മഴ എന്ന പാട്ട് കൂടി ദേ ഇൻസ്റ്റന്റ് പാട്ടിൽ അങ്ങ് വരാൻ പോവാണ്. അങ്ങനെ ഈ 3 പാട്ടുകൾ അടുപ്പിച്ച് ഇങ്ങനെ വരാം, ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാൻ പോവാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ആ പാട്ടുകളൊക്കെ കേൾക്കാം, എൻജോയ് ചെയ്യാം. അങ്ങനെ പതിയെ പതിയെ ഞാൻ ദേ ടാറ്റാ ബൈ ബൈ ഒക്കെ പറയട്ടെ. അപ്പൊ ഈ പാട്ട് കിട്ടാ താരം വിഷമിക്കേണ്ട, നെക്സ്റ്റ് ഡേ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള പാട്ടുകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അഹല്യ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: നമസ്കാരം, ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഒരു പാട്ടിന്റെ കഥ എന്ന് പറയുമ്പോ പലതരത്തിലുള്ള കഥകൾ ഉണ്ടാകും അല്ലേ? ആ പാട്ട് എങ്ങനെയാണ് ഉണ്ടായത്, കവി എന്താണ് ഉദ്ദേശിച്ചത്, സംഗീതം അതിലേക്ക് എങ്ങനെയാണ് ഒഴുകി വന്നത്, അങ്ങനെ ഇങ്ങനെ പല കഥകൾ പല പാട്ടുകൾക്കും പറയാനുണ്ട്. അങ്ങനെ കഥകളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കാതോരം ഞാൻ അഭിരാമിയാണുള്ളത്.

അതിമനോഹരമായ മലയാളിത്തം ഉണ്ടായിരുന്ന ഒരു കവിയും ഗാനരചയിതാവുമായിരുന്നു നമ്മുടെ ഭാസ്കരൻ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ സ്വന്തമായി പദപ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഇങ്ങനൊരു വാക്കുണ്ടോ മലയാളത്തിൽ എന്ന് നമുക്ക് സംശയം തോന്നും. അദ്ദേഹം തന്നെ കൂട്ടിയിണക്കുന്ന ചില വാക്കുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പാട്ടുണ്ട് ആഭിജാത്യം എന്ന സിനിമയിൽ. മഴമുകിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി എന്നുള്ള പാട്ട്. അതിൽ ഈ കൊരലാരം എന്ന വാക്ക് രണ്ട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഒറ്റ വാക്കാണ്. കൊരൽ എന്ന് പറയുന്നത് തമിഴിൽ നിന്ന് വന്നിട്ടുള്ളൊരു വാക്കാണ്. ആ കൊരൽ എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ ഭാഗം, ആ ഒരു തൊണ്ടഭാഗത്തെയാണ് കൊരൽ എന്ന് പറയുന്നത്. ആ ഭാഗത്തിനെ ചേർത്ത് വെക്കുന്നു കൊരൽ എന്നുള്ളത്. ഒപ്പം ഹാരം എന്ന് പറഞ്ഞാൽ മാലയാണ്. അപ്പോൾ ഒരു മാലയിടുന്നു എന്നതാണ് ഉദ്ദേശിച്ചത്. മഴമുകിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു മാല കെട്ടി എന്നുള്ളതാണ് കൊരലാരം കെട്ടി എന്ന് പറയുന്നത്. എന്തായാലും ഇതുപോലെ കുറേ വാക്കുകൾ ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടുകളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഏറ്റി ഉമ്മറാണ് ഈ ഒരു പാട്ടിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ആഭിജാത്യം എന്ന സിനിമയ്ക്ക് വേണ്ടി ജാനകിയമ്മ പാടിയ ഈ പാട്ട് നമുക്കിപ്പോൾ കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ. ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ സുന്ദരമായ ഗാനങ്ങളാണല്ലേ. അങ്ങനെയുള്ള സുന്ദരമായിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളെ പോലും വെല്ലുന്ന അതിസുന്ദരമായ ലളിത ഗാനങ്ങൾ, വളരെ ലളിതമായിട്ടുള്ള ലളിത ഗാനങ്ങൾ പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് കുറവാണ്. അങ്ങനെയൊരു ലളിത ഗാനമാണ് ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമൽ ഉറക്കമായി ഉണർത്തരുത് എന്ന പാട്ട്. ദേവരാജൻ മാസ്റ്ററുടെ മ്യൂസിക്കാണ്. ഒ എൻ വി കുറിപ്പ് എഴുതിയിട്ടുള്ള വരികൾ. ജയചന്ദ്രൻ ഭാവഗായകനാണ് ഈ ഒരു പാട്ട്.

ഈ പാട്ട് പോലെ തന്നെയുള്ള ഒരു പാട്ടുകൂടിയുണ്ട്. ഇതേപോലെ എന്ന് പറഞ്ഞാൽ ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമൽ ഉറക്കമായി ഉണർത്തരുത് എന്ന് പറയുന്നത് ആരോ ഒരു പ്രിയപ്പെട്ട ഒരാൾ ഉറങ്ങാണ്. അപ്പോ പാട്ട് പാടി അല്ലെങ്കിൽ ശബ്ദമുയർത്തി ആ ഉറക്കം കെടുത്തരുത് എന്ന് പറയാണ്. അതുപോലെ തന്നെ മടിയിൽ മയങ്ങുന്ന മാലതി ലതയെ തൊടല്ലേ, ഉറക്കത്തിൽ നിന്നുണർത്തല്ലേ എന്ന് പറയുന്ന മറ്റൊരു പാട്ട് വയലാർ രാമവർമ്മ എഴുതിയിട്ടുണ്ട് നഖങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി. പുഷ്പമംഗലയാം ഭൂമിക്ക് വേലിപ്പുടവയുമായി വരും വെളുത്ത വാവി, എന്റെ മടിയിൽ മയങ്ങും ഈ മാലതി ലതയെ തൊടല്ലേ തൊടല്ലേ നീ എന്നാണ് വയലാർ എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ആശയം തന്നെയാണ് ഈ ഒരു പാട്ടിലുള്ളത്. വയലാറിൻ്റെ ഈ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ ഈണം പകർന്ന് ദാസേട്ടൻ പാടിയ പാട്ടിൽ മധുവും ജയഭാരതിയാണ് അഭിനയിച്ചിട്ടുള്ളത്. മധു ജയഭാരതി ജോഡികളുടെ എത്രയോ ഹിറ്റ് ഗാനങ്ങളിലൊന്നാണ് പുഷ്പമംഗലയാം എന്ന ഈ ഒരു പാട്ട്.

ഇപ്പൊ നമ്മൾ കേട്ട ഈ ഒരു പാട്ട് ജോൺസൺ മാസ്റ്ററുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മൂളാറുള്ള പാട്ട് കൂടിയാണ്. അപ്പൊ ഇതിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് പുഷ്പമംഗലയാം ഭൂമിക്ക് വേലിപ്പുടവയുമായെത്തും വെളുത്തവാവ എന്ന പാട്ട് കേട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പുഴയും കടന്ന് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് രാത്തിങ്കൽ പൂത്താലി ചാർത്തി എന്ന പാട്ട് ജോൺസൺ മാസ്റ്റർ മെനഞ്ഞെടുക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദാസേടനാണ് ശബ്ദമായത്.

അടുത്ത ഗാനം രാഘവൻ മാസ്റ്റർ ഈണം പകർന്ന് പി ഭാസ്കരൻ മാസ്റ്റർ വരികളെഴുതി എ പി കോമള എന്ന ഗായിക പാടിയ പാട്ടാണ് ആദ്യ കിരണങ്ങൾ എന്ന സിനിമയിലെ ഗാനം. കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുറുക്കിൻ തയ്യെ നിന്നുടെ ഷോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ് എന്നാണ് പാട്ടി.

പാട്ട് പോലെ തന്നെ ഈ പാട്ടിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടുള്ള മറ്റൊരു പാട്ടുണ്ട് മലയാള സിനിമയിൽ. 2010 അൻവർ എന്ന സിനിമയിലാണ് ആ ഒരു പാട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കേട്ട പാട്ട് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയിട്ടുള്ളത്, കിഴക്ക് തിക്കിലെ ചെന്തെങ്ങിൽ കരിക്ക് പൊന്തിയ നേരത്ത് മുരുക്കിൻ തയ്യെ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ് എന്നുള്ളതാണ്. ആ ഒരു പ്രഭാതം പൊട്ടി വിടരുന്നതിനെ ഉപമിച്ചിരിക്കുകയാണ് കാവ്യഭാവനയിൽ. അതുപോലെ തന്നെ റഫീഖ് അഹമ്മദ് എഴുതിയിട്ടുള്ള വരികളാണ് അൻവർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. കിഴക്ക് പൂക്കും മുരുക്കിനെന്തൊരു ചുക ചുകപ്പാണ് എന്ന വരികൾ മറ്റൊരു സുന്ദരമായ പ്രഭാതത്തെ കാണിക്കുന്നു. ശ്രേയ ഘോഷൽ, ശബരി ബ്രദേഴ്സ്, റാഖീബ് അലം, നവീൻ അയ്യർ എന്നിവർ ചേർന്ന് ഈ പാട്ട് പാടിയിരിക്കുന്നു. ഗോപി സുന്ദറിൻ്റെതാണ് സംഗീതം.

അടുത്ത ഗാനം രവീന്ദ്രൻ മാസ്റ്ററുടെ ഒരു ക്ലാസിക്കൽ പാട്ടാണ് തേനും വയമ്പും എന്ന സിനിമയിലെ പാട്ട്. ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണ നാദം ഞാൻ. കഥാസന്ദർഭവും കഥയും ഒക്കെ ബിച്ചു തിരുമലയ്ക്ക് വിവരിച്ചു കൊടുത്തിട്ടും ഈ ഒരു പാട്ടിനുള്ള ഐഡിയ, ഈ ഒറ്റക്കമ്പി എന്ന പാട്ടിനുള്ള ഐഡിയ നമ്മുടെ ഗാനരചയിതാവ് ബിച്ചു തിരുമലയ്ക്ക് കിട്ടുന്നില്ല. അപ്പൊ ലോഡ്ജ് മുറിയിൽ എങ്ങനെയെങ്കിലും ഈ ഗാനത്തിന് ഒരു പൂർണ്ണത വരുത്തണമല്ലോ, വരികൾ എഴുതണമല്ലോ എന്ന് വിചാരിച്ച് ബിച്ചു തിരുമല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. കൺഫ്യൂഷനായി തലയൊക്കെ ചൊറിഞ്ഞ് ഇരിക്കുന്നു. ഇരുന്നിട്ടിരിക്കാനും വയ്യ, കിടന്നിട്ട് കിടക്കാനും വയ്യ, അങ്ങനത്തെ അവസ്ഥയാണ്. എന്തു ചെയ്യും? ഈ റൂം മുഴുവൻ കൊതുകിൻ്റെ ബഹളമാണ്. ഭയങ്കര കൊതുക് ശല്യമായിരുന്നു ആ ലോഡ്ജ് മുറിയിൽ. അപ്പം ഈ കൊതുക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബിച്ചു തിരുമലയ്ക്ക് ഫീൽ ചെയ്യുന്നത് ഒറ്റക്കമ്പിയുള്ള തമ്പുരു മൂളുന്നത് പോലെയാണ്, ഒരു മൂളക്കം, കൊതുകിൻ്റെ മൂളക്കം ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ചുറ്റും പാറി നടക്കുന്ന കൊതുകിൽ നിന്ന് അദ്ദേഹത്തിനൊരു സ്പാർക്ക് അടിക്കുന്നു. അപ്പം അന്ന് അദ്ദേഹം വായിച്ചു മടക്കിയ ഒരു പുസ്തകം അവിടെ ഉണ്ടായിരുന്നു. അതിങ്ങനെ അവർ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ ഒറ്റക്കമ്പിയുള്ള തമ്പുരു ഒരു കവിതാ സമാഹാരമാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം വരികൾ എഴുതി ഒറ്റക്കമ്പി നാദം എന്ന പാട്ടിൻ്റെ വരികൾ. അപ്പോൾ അങ്ങനെ ആ പുസ്തകവും പുസ്തകത്തിൻ്റെ ടൈറ്റിലും ലോഡ്ജ് മുറിയിലെ കൊതുകും കൊതുകിൻ്റെ മൂളലിൽ നിന്നുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്പാർക്കിൽ നിന്ന് പിറന്ന പാട്ടാണ് രവീന്ദ്രൻ മാഷിൻ്റെ എക്കാലത്തെയും ക്ലാസിക്കലായിട്ടുള്ള പാട്ട് തേനും വയമ്പും എന്ന സിനിമയിലെ ഈ ഒരു ഗാനം.

0: வரிசைகளில் ஒத்த கம்பினாரம் மாத்திரம் மூலம் வீணாதானம்.
1: ബിജു തിരുമല തന്നെ എഴുതിയ തേനും വയമ്പും എന്ന ചിത്രത്തിലെ തേനും വയമ്പും എന്ന പാട്ടും മനോഹരമായ വരികളുള്ള പാട്ടാണ്. മാനത്തെ ശിങ്കാരിത്തോപ്പിൽ, ചെറുഞ്ഞാവൽ പോവൻപഴത്തോട്ടം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് പ്രകൃതി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ് തേനും വയമ്പും എന്ന പാട്ട്. നമുക്ക് ആ ഒരു ഗാനം കൂടെ കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ

ഓരോ പാട്ടിനും ഓരോ കഥകൾ പറയാനുണ്ടാകും. ആ പാട്ടിലേക്ക് വരികൾ ഇറങ്ങി വന്ന കഥകൾ, സംഗീതം ഒഴുകി വന്ന കഥകൾ, അങ്ങനെ ചില പാട്ടുകൾ കേട്ടു, ചില പാട്ടുകളുടെ കഥകൾ കേട്ടു. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മങ്ങാതെ മായാതെ മനസ്സിലുള്ള ഭാസ്കരൻ മാസ്റ്ററുടെ പ്രാണസഖി കൂടെ കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ അവസാനിപ്പിക്കാം. എങ്കിലും എൻ നോമലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ തങ്കക്കിനാക്കൽ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഒരുക്കാമെന്നാണ് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയിട്ടുള്ളത്. ഈ പ്രാണസഖി എന്ന പാട്ട് കേൾക്കുമ്പോൾ ഇന്നും പ്രേമിക്കുന്ന ആളുകളുടെയൊക്കെ ഹൃദയം നിശ്ചലമാവുകയാണ് എന്നുള്ളതാണ്. ഒരിക്കലും മരണമില്ലാത്തൊരു പാട്ടാണ് പ്രാണസഖി. പ്രാണസഖി കൂടെ നമുക്ക് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4. ഇത് ഇന്നത്തെ അവസാനത്തെ ഗാനമാണ്. വീണ്ടും ഇതുപോലെ പാട്ടുകളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേട്ടുകൂട്ടാം. കീപ് ലിസ്ണിംഗ് അഹല്യ FM 90.4. കേട്ട്

0: 100% 916 ഹോൾ മാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി. ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾ മാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾ മാർക്ക് വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായഫം 90.4. അഹല്യായഫം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായഫം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് പോയാൽ ഒന്ന് നോക്കി നടക്കേണ്ട റസിയ. പെങ്കുളെ, വീട്ടിന്റെ മുന്നിൽ കൂടെ വന്നപ്പോ നല്ല മട്ടൻ ബിരിയാണിയുടെ മണം അടിച്ചല്ലോ. വല്ലപ്പോഴും നമ്മളെ കൂടെ വിളിച്ചത് സൽക്കരിക്കണേ.
1: ഓ, അങ്ങോട്ട് ചെന്നാൽ മതി, അവളുടെ വാപ്പാ നിന്നെ വെട്ടി മട്ടൻ ചാപ്സാക്കും.
0: എന്നവന് വേണ്ട ബാപ്പു.
2: മുരളിയുടെ പാട്ട് കഴിഞ്ഞ താരാക്കുറുപ്പിന്റെ ഡാൻസ് നിങ്ങളത്തേക്ക് ഇല്ലെങ്കിൽ
0: സൂക്ഷിച്ചു വേണേ.
2: അപ്പോഴാ

タケタドン、タケタドン、ディン、タケタドン、ディン、タケタ。

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: വണ്ടിയുമായി പല ആവശ്യങ്ങൾക്കുമായി പുറത്തിറങ്ങുന്ന വ്യക്തികൾ തിരിച്ച് അതേപോലെ അപകടങ്ങളൊന്നും ഇല്ലാതെ തിരിച്ച് വീട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കേണ്ടി വരും. കാര്യം അത്രത്തോളം വാഹനാപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു, ഒപ്പം തന്നെ വാഹനാപകടങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പൊ വണ്ടിയുമായി പുറത്തേക്ക് ഇറങ്ങുന്നവർ, കാൽനടയായി പുറത്തേക്ക് ഇറങ്ങുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഗസ്റ്റ് റൂമിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ടു ഗസ്റ്റ് റൂം. ദിസ് ഇസ് ആർ ജെ സുനിൽ. With me, Brinda Sanil, Joint RTO Chittoor. Welcome.
3: Namaste.
2: ഒരുപാട് അപകടങ്ങൾ നമ്മൾ ദിനം പ്രതി നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കാണുന്നുണ്ട്. എന്താണ് ഈ റോഡ് അപകടങ്ങൾക്ക് കാരണം? ഒരുപാട് കാരണങ്ങൾ പറയാറുണ്ട്. ജനങ്ങൾ പറയാറുണ്ട് റോഡ് ശരിയാക്കൂ എന്ന് പറയാറുണ്ട്. പോലീസും അതുപോലെ തന്നെ നിങ്ങളെ പോലുള്ള RTO ഓഫീസർമാരൊക്കെ പറയാറുണ്ട് അമിത വേഗതയാണ്, അശ്രദ്ധയാണ് എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും ഈ ഇത്രയധികം റോഡ് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കാൻ കാരണം എന്താണ്? ആരാണ് അതിന് ഉത്തരവാദി?
3: പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ മീൻസ്
2: മനുഷ്യർ തന്നെയാണ്.
3: അത് ഡ്രൈവറാകാം, റോഡ് ഉപയോഗിക്കുന്ന കാൽനട യാത്രക്കാരാവാം, അല്ലെങ്കിൽ ഒരു സൈക്ലിസ്റ്റ് ആവാം, ആരാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അതിലൊരു ഹ്യൂമൻ ഫാക്ടറാണ് അതിന്റെ പ്രധാന കാരണം ആക്സിഡൻസ് ഉണ്ടാവാനായിട്ട്. അപ്പൊ ഇതിനെ നമ്മള് എങ്ങനെ ഇതിനെ കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ സെൽഫ് അവെയർ ആവുക എന്നുള്ളത് മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ. ഇപ്പം പറഞ്ഞതുപോലെ റോഡിന്റെ പ്രശ്നമുണ്ട്, റോഡിന്റെ പ്രശ്നം ചില സ്ഥലങ്ങളിൽ ഉണ്ടാവാം. പക്ഷെ അവിടെയും നമ്മൾ കെയർഫുൾ ആണെങ്കിൽ, നമ്മളുടെ വണ്ടി നമ്മുടെ കൺട്രോളിൽ വരുന്ന വിധത്തിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ അപകടങ്ങൾ നമുക്ക് പ്രാക്ടിക്കലി ഇല്ലാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. കാരണം ഇപ്പൊ ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു റോഡ് നമുക്ക് അതുവഴി പോകേണ്ടി വരുന്നു. നമ്മൾ എത്രയായാലും ശ്രദ്ധയോടുകൂടിയല്ലേ പോകുള്ളൂ.
2: തീർച്ചയായിട്ടും.
3: അതേസമയം ഒരു നല്ല റോഡും, നല്ല ഫ്രഷ് ആയിട്ട് പണിതിട്ടിരിക്കുന്ന ഒരു റോഡ്,
2: ഒന്നുമില്ലാത്ത
3: റോഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പണിതിട്ടിരിക്കുന്ന ഒരു റോഡാണ്, അവിടെയാണെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്?
2: നല്ല സ്പീഡിൽ
3: പോവുക എന്നുള്ള കാര്യം. സ്പീഡ് പറഞ്ഞ ഒരു ആൾക്കാർ പറയുന്നതല്ല ഏറ്റവും, ആൾക്കാർ മീൻസ് നമ്മുടെ ഓഫീസേഴ്സ്, പോലീസ് ആണെങ്കിലും മീഡിയ ആണെങ്കിലും ഇതിനെ കുറിച്ച് പഠിക്കുന്നവരാണെങ്കിലും പറയുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അമിത വേഗത തന്നെയാണ് ഇതിന്റെ പ്രൈം റീസണായിട്ട് വരുന്നത്. അതായത് വേഗത എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഉപയോഗിക്കാൻ, നമുക്ക് എല്ലാവർക്കും വേഗത്തിൽ പോകാൻ താല്പര്യമുള്ളവർ തന്നെ എപ്പോഴും ഫാസ്റ്റ് ഫാസ്റ്റ്. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ തന്നെ ഫാസ്റ്റ് മൂവിങ് കാലമാണ്. പക്ഷെ റോഡിലാവുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരുപാട് സ്ലോ മൂവിങ് വെഹിക്കിൾസ് ഉണ്ട്, സൈക്ലിസ്റ്റുകളുണ്ട്, പെഡസ്ട്രിയൻസ് ഉണ്ട്, അതിന്റെ കൂട്ടത്തില് പട്ടികളുണ്ടാവും, പൂച്ചകളുണ്ടാവും, മറ്റു മൃഗങ്ങളുണ്ടാവും. ഇതെല്ലാം ദ വെരി സെയിം റോഡിൽ കൂടെ തന്നെയാണ് ൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്ഥലത്തിനായിട്ട് സ്പീഡ് റെസ്ട്രിക്ട് ചെയ്ത് ആ സ്പീഡ് പറയുന്ന കാര്യങ്ങൾ നിയമം പാലിച്ച്, സ്പീഡിന്റെ കാര്യമല്ല ഇതിൽ എന്തൊക്കെ പറയുന്നു, ആ നിയമങ്ങളെല്ലാം പാലിച്ച് ശ്രദ്ധാപൂർവം പോയാൽ മാത്രമേ അതായത് എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ കാരണം ഒരു അപകടം വരില്ല എന്ന് ഉറപ്പിച്ചു പോയാൽ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പോലീസ് പിടിക്കുന്നോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് പിടിക്കുന്നോ എന്ന് വിചാരിച്ചിട്ട് നിയമം അനുസരിക്കുന്നതിനേക്കാൾ ഞാൻ ഒരു നല്ല ഡ്രൈവർ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു റോഡ് യൂസർ ആയിരിക്കും, എന്റെ കാരണം കൊണ്ട് ഒരു അപകടത്തിന് ഞാൻ സാധ്യത ഉണ്ടാക്കില്ല എന്നൊരു സെൽഫായിട്ട് നമ്മൾ തന്നെ ഉറപ്പിക്കണം, അവരോട് ഉറപ്പിക്കണം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പോലീസ് നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർ ടി ഒ ഉദ്യോഗസ്ഥർ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എ ഐ ക്യാമറ ഉള്ള സ്ഥലങ്ങളിൽ, അവിടേക്കാണ് ആൾക്കാർ നിയമം പാലിക്കണം. അതിനുവേണ്ടി ഫോർ ദ സേക്ക് ഓഫ് ഇങ്ങനെ വച്ചിരിക്കുന്നത് കൊണ്ട് ചെയ്യുന്നു എന്നല്ലാതെ ഒരു സെൽഫായിട്ടുള്ള ഒരു ബോധം ആൾക്കാർക്ക് ഇനിയും വന്നിട്ടില്ല. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാവും.
2: നമ്മുടെ നാട്ടിലെ നിലവിലെ സ്ഥിതി എന്താണ്? അപകടങ്ങൾ ഇപ്പൊ എ ഐ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്, അതിനുശേഷം കുറഞ്ഞിട്ടുണ്ടോ അതോ കൂടുതലാണോ? മരണ നിരക്ക് എങ്ങനെയൊക്കെയാണ്?
3: എ ഐ ക്യാമറ വെച്ചതിന് ശേഷം വളരെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് വളരെ അഭിമാനത്തോടെയും പറയാം, നമുക്ക് ഡെത്ത് റേറ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് 2022 അറൌണ്ട് 4200 ഒക്കെ വന്നിരുന്നത് ഇപ്പോ 3800 ആ ലെവലിലോട്ട്
2: താഴ്ന്നിട്ടുണ്ട്.
3: സ്റ്റേറ്റ് ലെവൽ അത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് റിപ്പോർട്ട്സിലും എല്ലാം അത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ഡെത്ത് റേറ്റ്സ്, ആക്സിഡന്റ് ഡെത്ത് റേറ്റ്സ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ എ ഐ ക്യാമറയുടെ കാരണം കൊണ്ട് തന്നെയാണ്. കാര്യം എ ഐ ക്യാമറ വന്നപ്പോൾ ആൾക്കാർ ഹെൽമെറ്റ് ഉപയോഗിക്കാൻ നിർബന്ധിതരായി എന്നുള്ള ഫൈൻ. മറ്റേ നമ്മുടെ ഉദ്യോഗസ്ഥർ വഴിയിൽ നിന്ന് ചെക്ക് ചെയ്ത് പിടിക്കുന്ന ഭാഗത്ത് അതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട്, അതായത് ഇത്രയും ഉദ്യോഗസ്ഥരുടെ ഓൺ റോഡ് പെർഫോമൻസ് നമുക്ക് അത്രയ്ക്കുള്ള ഉദ്യോഗസ്ഥരില്ല മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ച്. അപ്പൊ എ ഐ ക്യാമറ വഴിയിൽ കൃത്യമായിട്ട് വിത്ത് സോളിഡ് പ്രൂഫ് സാധനങ്ങൾ കയറി തുടങ്ങി മൾട്ടിപ്പിൾ രീതിയിലുള്ള ഒഫൻസ് വന്നു, ഹെവി ഫൈനായി തുടങ്ങി, ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ വേറെ ഓപ്ഷൻ ഇല്ല, അവർക്ക് ധരിച്ചേ പറ്റുള്ളൂ എന്നുള്ളതായി. പിന്നെ അവിടെയും എന്താണ് മാനിപ്പുലേഷൻ വരുന്നുണ്ട്, ക്യാമറ ഉള്ള സ്ഥലങ്ങൾ അറിയാം, അവിടെ എത്തുമ്പോൾ മാത്രം ക്യാമറ ഹെൽമെറ്റ് വെച്ചിട്ട് പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഊരി മാറ്റ, ഈ പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ ചെയ്യുന്നവരെല്ലാം മനസ്സിലാക്കേണ്ടത് അവര് നിയമത്തെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയോ അല്ല മണ്ടന്മാരാക്കുന്നത്,
2: അവരവര്
3: തന്നെയാണ് മണ്ടന്മാരാവുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഡെത്ത് നടക്കുന്ന ഒരു വാഹനമാണ് ടൂ വീലർ എന്ന് പറയുന്നത്. ബിക്കോസ് അത് ഓൾറെഡി ഒരു അൺസ്റ്റേബിൾ വണ്ടിയാണ്, തന്നെ തന്നെ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരു ടൂ വീലറിനും ഇല്ല. ഇപ്പൊ ചില വണ്ടികൾ സെൽഫ് സ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് ചില വണ്ടികൾ ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടു. ബട്ട് സ്റ്റിൽ നമ്മുടെ ഇവിടെ മോസ്റ്റ് ഓഫ് ദി വെഹിക്കിൾസ് ആർ അൺസ്റ്റേബിൾ, ടൂ വീലേഴ്സ്
2: അൺസ്റ്റേബിൾ
3: സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ചെറിയ ഒരു വണ്ടി കൂടി പോയ ഒരു 110 അല്ലെങ്കിൽ 130 കിലോ വെയിറ്റ് വരുന്ന ഒരു വണ്ടി, 200 കിലോ വെച്ചോളും പോകുന്ന വണ്ടിയാണെങ്കിൽ പോലും ഒരു നല്ല വേഗതയിൽ ഒരു ഹെവി വെഹിക്കിൾ ഇതിന്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ തട്ടുക പോലും വേണ്ട,
2: കാറ്റടിച്ചാ
3: മതി, ഈവൻ തലകുത്തനെ പോകും. അപ്പൊ അത്രയും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയിൽ നമുക്കൊരു എക്സ്ട്രാ സേഫ്റ്റി സാധനമാണ് ഈ ഹെൽമെറ്റ് എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ തല പോയി ഇടിക്കുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സർഫസിലല്ല, ഹാർഡ് സർഫസിലാ പോയി ഇടിക്കുന്നത്. നമ്മളുടെ സ്കള് തന്നെ ഹാർഡാണ്, രണ്ട് ഹാർഡ് വന്ന് 1 പോയിന്റിലാണ് ഹിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഒന്നുകിൽ ഇന്റേണൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഫ്രാക്ചർ, സ്കൾ ഫ്രാക്ചർ, ഇതെന്തെങ്കിലും വന്ന് ബുദ്ധിമുട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും സ്പൈൻ തുടങ്ങുന്ന ഭാഗത്തുള്ള ഇടിയോ വല്ലോ ആണെങ്കിലാണ് അവര് കംപ്ലീറ്റ്ലി ബെഡ് റിഡൺ ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഏറ്റവും കൂടുതൽ നടക്കുന്നത് ടൂ വീലറിൽ തന്നെയാണ്. അപ്പൊ മണ്ടന്മാര് അവര് സ്വയം ആവുകയാണ്. നമ്മൾ ആരും സൂപ്പർ ഹ്യൂമൻ അല്ല, സൂപ്പർ ഹീറോസ് അല്ല, ഒരു ചെറിയ കൊച്ചങ്ങ വേണാ പോലും നമ്മളുടെ തലയ്ക്ക് പണി കിട്ടുന്നതാണ്. അപ്പൊ അത് മാത്രം ഒന്ന് മനസ്സിലാക്കുക, നമ്മള് വെറും മനുഷ്യരാണ്. ഒരു ചെറിയ ചതവോ മുറിവോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒക്കെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാല് നമ്മളൊരു ആക്സിഡന്റ് സംഭവിച്ച എല്ലായിടത്തും ബൈക്കാണ് കൂടുതലുള്ളത്. ബൈക്ക് ആക്സിഡന്റ് വന്നാൽ പോലും തിരിച്ച് ആൾക്കാരെ കാണുന്ന ചെറിയ മുറിവോ സ്ക്രാച്ചസോ ഇങ്ങനെയേ ഉള്ളൂ, അല്ലാതെ ഹെവി ഒരു
2: അപകടങ്ങളില്ല,
3: പൊട്ടൽ അങ്ങനെയുള്ള കാര്യം ഞാൻ കേട്ടിട്ടേയില്ല എന്റെ കൊച്ചുനാളില്. ഇപ്പഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, രണ്ട് ബൈക്കുകൾ കൂട്ടിയിടുന്നു, ഓൺ ദ സ്പോട്ട് ഡെത്ത് ആണ് പറയുന്നത്. അത്രയും സ്പീഡ്, അവിടെയാണോ സ്പീഡ്? നമ്മൾ അമിത വേഗതയാണ് ഇതിന്റെ വലിയൊരു വില്ലൻ എന്ന് പറയുന്നത്. അപ്പൊ ഹെൽമെറ്റ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുക, നമുക്ക് വേണ്ടിയാണ് പറയുന്നത്. ഹെൽമെറ്റ് എന്നല്ല, സീറ്റ് ബെൽറ്റ്, വാട്ട് എവർ, നിയമത്തിൽ എന്തൊക്കെ നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് പറയുന്നോ അത് നമുക്ക് വേണ്ടി തന്നെയാണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അല്ലാതെ അതുകൊണ്ട് കൂടുതൽ ഫൈൻ അടിപ്പിച്ച് പലരും പറയാറുണ്ട് ജനങ്ങളെ പിഴിയാനാണ് അല്ലെങ്കിൽ ഫൈൻ അടിപ്പിച്ച് ഇതാക്കാൻ. നിങ്ങൾ കുറ്റം ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഫൈൻ അടിക്കുന്നേ, കുറ്റം വരുമ്പോഴല്ലേ ഫൈൻ ആവുന്നത്, എന്തിനാ ഫൈൻ അടിപ്പിക്കുന്നത്? നിങ്ങൾ ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ മേലില്ലെങ്കിലും ചെയ്യരുതെന്ന് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ശിക്ഷാ നടപടിയിലേക്ക് പോകുന്നത്. അതിനുള്ള സാധ്യത നിങ്ങൾ ഉണ്ടാക്കാതിരുന്നാ പോരെ.
4: ചിറ്റൂർ ജോയിന്റ് ആർ ടി ഒ വൃന്ദ സനിലാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഗസ്റ്റ് റൂമിൽ തുടരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ഷോ വിത്തോൾ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനിൽ. എന്റെ കൂടെ ചേരുന്നു ചിറ്റൂർ ജോയിന്റ് ആർ ടി ഒ വൃന്ദ സനൽ.
2: നിയമങ്ങൾ കൃത്യമായി പാലിച്ചാൽ മതി.
3: തീർച്ചയായിട്ടും അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം, ഞാൻ വീണ്ടും പറയുകയാണ്, ആക്സിഡൻസ് നമുക്ക് 99% നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. പ്രൊവൈഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ നിയമം അനുസരിക്കുന്നവരും ഇൻഫ്രാസ്ട്രക്ചറൽ, ഓഫ്കോഴ്സ് ദേർ ആർ ഇൻഫ്രാസ്ട്രക്ചറൽ
2: കുറച്ച്
3: പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എന്നാൽ പോലും നമ്മൾക്ക് അതിനെ കോപ്പി ചെയ്ത് നമുക്കത് മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ മാനേജ് ചെയ്ത് പോയാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും.
2: തീർച്ചയായിട്ടും. അപ്പോ ഈ നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞല്ലോ, ഒരു കൂട്ടം മനുഷ്യർ അനുസരിക്കുക, കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ടാവും, പക്ഷെ എങ്കിൽ പോലും ഒരു കൂട്ടം മനുഷ്യർ ഇത് അനുസരിക്കില്ല, ഇത് എങ്ങനെ ലംഘിക്കാം എന്ന് എന്ന് ചിന്തിച്ച് നടക്കുന്നവരായിരിക്കും. എന്തൊക്കെ നിയമലംഘനങ്ങളാണ് ഇപ്പോ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ എന്തൊക്കെ നിയമ ലംഘനങ്ങളാണ് ഉണ്ടാവുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാം.
3: നിയമലംഘനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ട് എടുത്താൽ തന്നെ ഒരു എൻ നമ്പർ ഓഫ് നിയമലംഘനങ്ങളുണ്ട്. അതായത് ഒരു വണ്ടി ഇപ്പൊ പരിശോധിച്ചാൽ തന്നെ ചെറിയ അതിന്റെ ബേസ് ലെവൽ ഇഷ്യൂസ് ഉണ്ട്, വണ്ടിയുടെ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം ലൈറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഹെഡ്ലൈറ്റ് നേരെ എന്താണ് നേരെ വണ്ണം ബ്രൈറ്റ് അല്ല, ഐ മീൻ റോഡ് കാണാത്തക്ക വണ്ണം ഇതല്ല, ഇതിന് പറഞ്ഞിട്ടില്ലാത്ത ഹോണ് വെച്ചിരിക്കുന്നു, ഓരോ വണ്ടിക്കും
2: ഇത്ര ഡെസിബൽ കൂടുതൽ,
3: എക്സ്ട്രാ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നു, സൈലൻസർ മാറ്റി വെക്കുന്നു, ഓൾട്ടറേഷൻ ചെയ്യുന്നു. ഇപ്പൊ കണ്ടിട്ടില്ലേ ചില കാറിലൊക്കെ സ്റ്റണ്ടൊക്കെ ചെയ്യുന്ന കാറുകൾ കണ്ടിട്ടില്ലേ, തീ തുപ്പുന്ന കാറുകൾ, തീ തുപ്പുന്ന ബൈക്കുകൾ. അപ്പം ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിയമലംഘനങ്ങൾ, നിയമം എന്താണ് പറയുക, നിയമത്തിൽ പറയുന്ന കുറെ നിയമലംഘനങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെ പെടുന്ന പറഞ്ഞാൽ, മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ജീവൻ രക്ഷിക്കുന്ന കാര്യങ്ങളുടെ ഇതിൽ വരുമ്പോഴത്തേക്ക് ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, വണ്ടിയിൽ വരുന്ന ഈ ഓൾട്ടറേഷൻസ്, വണ്ടിക്ക് അനുവദിച്ചിട്ടില്ലാത്ത, ഒരു പർട്ടിക്കുലർ വണ്ടിക്ക് പറഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള ലൈറ്റ് മാറ്റങ്ങൾ, ഹോൺ മാറ്റങ്ങൾ, വയ്ക്കേണ്ട മിറേഴ്സ് എടുത്ത് മാറ്റുന്നത്, ടൂ വീലറിന്റെ ആണ് ഏറ്റവും പ്രധാനമായിട്ട്. പുതിയൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മിറേഴ്സും അങ്ങ് ഉരുക്കളയുക. മിറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേർഡ് ഐ ആണ്, ഒരു ഡ്രൈവറുടെ തേർഡ് ഐ ആണ് മിറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ കാണിക്കുന്ന എല്ലാം വരുന്നുണ്ട്, സ്പീഡിങ്, ഡേഞ്ചറസ് ഡ്രൈവിംഗ്, ഡ്രങ്കൻ ഡ്രൈവിംഗ്, പിന്നെ മൊബൈൽ ഡ്രൈവിംഗ്, ഇങ്ങനെ ഇഷ്ടം പോലെ. പിന്നെ ഡ്രൈവേഴ്സിന്റെ കാര്യങ്ങൾ, ഇപ്പം ബസ്സുകളാണെങ്കിൽ ബസ്സിന്റെ ഡ്രൈവേഴ്സ് പാലിക്കേണ്ട കാര്യങ്ങൾ, കണ്ടക്ടേഴ്സ് പാലിക്കേണ്ട, ഓരോ വണ്ടിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ, ലോഡിംഗ്, ഗുഡ്സ് വെഹിക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൽ കയറ്റേണ്ട ഭാരത്തിന്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നിയമലംഘനങ്ങൾ. ഇതെല്ലാം നിരന്തരം കാണുന്നുമുണ്ട്.
2: കാണുന്നുണ്ട്. ഓക്കെ. ഈ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന ഒരു 90% ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ്, എന്തിനാണ് സീബ്ര ക്രോസിംഗ് വെച്ചിരിക്കുന്നത് എന്നുള്ളത്, അല്ലേ? ശരിക്കും എന്തിനാണ് സീബ്ര ക്രോസിംഗ്? അവിടെ എത്തുന്ന സമയത്ത് വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരൂ.
3: സീബ്ര ക്രോസിംഗ് അതൊരു എനിക്ക് തോന്നുന്നില്ല ആർക്കും അറിയാത്ത ഒരു കാര്യമാണെന്നുള്ളത്.
2: പക്ഷേ ചെയ്യില്ല,
3: ചെയ്യില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് നിയമം അറിയാത്തവരല്ല, വളരെ ചുരുക്കേ ഉള്ളൂ നിയമം അറിയാത്തവര്, കേട്ടോ. കുറച്ചു പേരുണ്ട്, വളരെ ചെറിയൊരു പെർസെന്റേജ് ആൾക്കാർക്ക് മാത്രമേ നിയമം കൃത്യമായിട്ട് അറിയാത്തതുള്ളൂ. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം സീബ്ര ക്രോസിംഗ് എന്നത്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരും, കേരളത്തിൽ ആർക്കും സീബ്ര ക്രോസിംഗ് എന്തിനാണെന്നുള്ള അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. സീബ്ര ക്രോസിംഗ് എന്തായാലും ചോദിച്ചുകൊണ്ട് പറയാം, സീബ്ര ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈമറിലി പെഡസ്ട്രിയൻസിന് വേണ്ടി മാത്രം അവർക്ക് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന ഒരു സ്പേസ് ആണ് സീബ്ര ക്രോസിംഗ്. അത് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു പെഡസ്ട്രിയനെ സേഫ് ആയിട്ട് ക്രോസ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന, ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് സീബ്ര ക്രോസിംഗ്. ഇപ്പൊ ഏത് ഡ്രൈവർ എന്ന് പറഞ്ഞാലും എപ്പോഴും വണ്ടിക്കകത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ഏതെങ്കിലും ഒരു സമയത്ത് റോഡിലിറങ്ങി അയാൾക്കും റോഡ് ക്രോസ് ചെയ്യേണ്ടി വരും, അല്ലെ? റോഡ് ഉപയോഗിക്കേണ്ടി വരും. അപ്പം ആസ് എ പെഡസ്ട്രിയൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു സീബ്ര ക്രോസിംഗ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കൾച്ചർ ഡ്രൈവർ ആണെങ്കിൽ അത് നിർത്തി കൊടുക്കണം എന്നുള്ളതാണ് അവർക്ക് കടന്നു പോകാൻ. ഇവിടെ ഇപ്പം നമ്മളുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടേതല്ല പല ഇന്ത്യയിലും ഒട്ടും പല ഭാഗത്തിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. നമ്മള് ഈ പെഡസ്ട്രിയൻ ക്രോസിംഗ് കണ്ടു കഴിഞ്ഞ്, ഇപ്പൊ ഞാനൊരു നല്ല ഡ്രൈവറാണ്, ഞാൻ അവിടെ എത്തി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചല്ല, പെഡസ്ട്രിയനെ ക്രോസ് ചെയ്യിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി നിർത്തി കൊടുത്തു. ഇയാളുടെ അടുത്ത് ഞാൻ പറയാണ് കടന്നു പോക്കോളൂ എന്ന് പറയാണ്. അപ്പോഴാണ് നമ്മൾ സ്ഥിരം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പുറയിൽ കൂടെ ഒരു വണ്ടി വരുന്നു, വരുന്നു എന്റെ വണ്ടി നിർത്തിയിരിക്കുന്ന കാണുന്നുണ്ട്, പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണെന്ന് അവർക്ക് മാർക്കിംഗ് കാണുന്നുണ്ട്. പക്ഷെ ഇവര് എന്ത് ചെയ്യും, എന്തിനു നിർത്തിയിരിക്കുന്നു എന്നുള്ള അവര് നോക്കില്ല, അവര് കടക്കും. അവര് അവർക്ക് പോവാന്നുള്ളതേ അവർക്കുള്ളൂ. അവിടെ പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണെന്നോ അവിടെ നിർത്തേണ്ട മര്യാദ ഉണ്ടെന്നോ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ഇവർ നിർത്തിയെന്നോ ചിന്തിക്കുന്ന ആൾക്കാർ ഇനി ഇവിടെ പൂർണ്ണമായിട്ടും വന്നിട്ടില്ല, കുറച്ചുപേരുണ്ട്. അവര് ക്രോസ് ചെയ്ത് വരും. അതിന്റെ ഫലം എന്താണ്? ഞാൻ മര്യാദയ്ക്ക് ഇവരെ കടത്താൻ പറഞ്ഞ ആ സമയത്ത് ഇവര് കടക്കുന്നുണ്ട്. അതിന്റെ എന്താന്ന് പറയുന്ന ഒരു വലിയ എന്താ പറയുക, ഡിസാസ്ട്രസ് സിറ്റുവേഷൻ ആയിപ്പോ. അപ്പോ ഇതെന്ന് പറഞ്ഞാൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് കണ്ടാൽ നിർബന്ധമായിട്ടും നമ്മള് ഒന്ന് സ്ലോ ചെയ്യുക. അവർക്ക് സ്ലോ ചെയ്യുക മാത്രമല്ല, നിർത്തി കൊടുക്കുക. അവിടെ ആള് നിപ്പുണ്ടെങ്കിൽ അവരെ കടത്തി വിടുക. ഒരു വണ്ടി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, പെഡസ്ട്രിയൻ ക്രോസിംഗിന് ബാക്കിലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ആരെങ്കിലും ഉണ്ടാവാൻ പാടും. ഫ്രണ്ട് കാര്യം ഇവർക്ക് ഫ്രണ്ട് കാണാൻ പറ്റില്ലല്ലോ, ഫ്രണ്ടിൽ ആള് നിപ്പുണ്ടോന്നുള്ള പുറകെ വരുന്ന വണ്ടിക്കാർക്ക് വിസിബിൾ അല്ല. അപ്പം ഒന്ന് വാച്ച് ചെയ്യുക, വാച്ച് ചെയ്തിട്ട് മാത്രം പോവുക. ചിലപ്പം വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നിർത്തിയതും ആകാം നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച്. ബട്ട് സ്റ്റിൽ അതൊന്ന് കൺസിഡർ ചെയ്തിട്ട് സ്ലോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ആരും ഇല്ലെങ്കിൽ പോലും ഒന്ന് സ്ലോ ചെയ്യുക. ആൾക്കാർ നിപ്പുണ്ടെങ്കിൽ നിർത്തി നമ്മൾ ശ്രദ്ധിച്ചോളാം. പറയുന്ന വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ കാണിച്ച് സ്റ്റോപ്പ് ചെയ്യിക്കുക. കുറച്ച് കാര്യങ്ങൾ, അത് എനിക്കൊന്ന് വലിയ താമസം കൂടാതെ നേരെ ആവും. നമ്മളിപ്പം മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഇപ്പോഴത്തെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന പെഡസ്ട്രിയൻ സേഫ്റ്റിക്ക് തന്നെയാണ്.
1: ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: നിങ്ങളൊക്കെ ആരാ?
1: അല്ല പാട്ടല്ലേ, കുറച്ച് കളർഫുൾ ആവുമല്ലോ. ബാക്കിൽ ഇങ്ങനെ ഡാൻസ്.
0: അയ്യോ, നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. അപ്പഴാ 10-35 വേറെ എവിടെയെങ്കിലും ആണും പെണ്ണും ഡ്യൂറ്റ് പാടാൻ തുടങ്ങുമ്പോഴത്തേക്കും കയറി വന്നോളും. നിനക്കൊക്കെ ചോദിക്കാനും പറയാനും വീട്ടിലാരും ഇല്ലേ? പൊടി വീട്ടിൽ പൊടി.

0: ബിസ്ട്രോ ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
1: ബാക്ക് ടു ഗസ്റ്റ് റൂം വൃന്ദ സണിലാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിലുള്ളത്, ചിറ്റൂർ ജോയിന്റ് ആർടിഒ.
2: ഏത് പ്രായക്കാരാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്? ഈ അപകടത്തിൽ പെടുന്നത് ഏത് പ്രായക്കാരാണ്? പ്രശ്നക്കാർ ഏത് പ്രായക്കാരാണ്?
3: കൂടുതലും പ്രശ്നക്കാരെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ഏറ്റവും കൂടുതൽ അപകടത്തിന് ഇരയാവുന്നത്, ഐ മീൻ ഡെത്തിലോട്ട് പോകുന്നതും ഇതുമെല്ലാം അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 17-നും ഒരു 28-29 വയസ്സിനും ഇടയ്ക്കുള്ള
2: യങ്സ്റ്റേഴ്സാണ്.
3: അതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയാം. അതിൽ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പ്രായമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. എപ്പോഴും ഭയങ്കര ചിൽ മോഡാണ്. ഇടയ്ക്ക് ഞാൻ ഒരു ടു വീലറിന്റെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പോയിട്ട് ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ആക്സിഡന്റിൽ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എൻജോയ് ലൈഫ് എൻജോയ്. പക്ഷെ എന്താ പറയാ, അവരുടെ ഒരു മോഡ് അങ്ങനെയാണ്. പക്ഷെ അതല്ല, അവരെ കാത്തിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്, പേരൻസ് ഉണ്ട്, അവര് പഠിച്ച് ഉയർന്നു വന്ന് രാജ്യത്തിന് ഇനി മുന്നോട്ട് നയിക്കേണ്ട കുട്ടികളാണ്. ഇപ്പൊ കുറെ കാലം കഴിയുമ്പോ നമ്മളും ബാക്കി എല്ലാവരും ഒക്കെ അങ്ങ് പോവും. ഇനിയില്ല രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അവരുടെ ഫാമിലി സൊസൈറ്റി ഇതിനെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവരാണ്. അവര് അതിന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കാതെ അവരുടെ ലൈഫിനെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ഒന്നും ചിന്തിക്കാതെ അതില് ആരുടെ മിസ്റ്റേക്ക് ആണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ തന്നെ പറയാനുള്ളൂ, നമ്മുടെ അഡൾട്സിന്റെ, നമ്മുടെ ആസ് പേരൻസ്, ആസ് ടീച്ചേഴ്സ്, ആസ് ഗൈഡിങ് ഹൂവർ, നമ്മുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു ഇതാണ്. അവർക്ക് വേണ്ട അവരുടെ ലക്ഷ്യം എന്താണ്, ഒരു ബോധം കൊടുക്കാതെ കൊണ്ടുപോകുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് അവിടെ.
2: ഇപ്പോഴത്തെ പാരന്റ്സ് കുട്ടികൾക്ക് ഒരു 10 വയസ്സ് കഴിയുമ്പോൾ തന്നെ വണ്ടി കൊടുക്കുന്ന ഒരു ശീലം, ഒരു പ്രവണത കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അവര് നേരിടുന്ന പ്രത്യാഘാതങ്ങൾ, അപകടങ്ങൾ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് മോട്ടോർ വാഹന വകുപ്പോ പോലീസോ പിടിക്കുന്ന സമയത്ത് നേരിടുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും?
3: ആക്ച്വലി അണ്ടർ ഏജ്ഡ് കുട്ടികൾക്ക് വാഹനം ഓടിക്കുകയാണെങ്കിൽ അതിന്റെ പണിഷ്മെന്റ് കൂടുതലും വരുന്ന പേരൻസിനാണ്. അതായത് പേരൻസിന് ജയിൽവാസം ഉൾപ്പെടെയുള്ള ശിക്ഷയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 25,000 രൂപയാണ് അതിന്റെ ഫൈൻ വരുന്നത്, പ്ലസ് ഈ വണ്ടിയുടെ RC ക്യാൻസൽ,
2: വണ്ടി ഓടിക്കാൻ പറ്റില്ല.
3: പിന്നെ ഉള്ളത് ഈ കുട്ടിക്ക് പിന്നെ 25 വയസ്സ് കഴിഞ്ഞിട്ടേ അടുത്ത ലൈസൻസ് എടുക്കാനുള്ള വരുള്ളൂ. അപ്പം കർശനമായിട്ടുള്ള ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും ഇത് പലർക്കും അറിയില്ല, ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളത്. ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ആക്ഷൻസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ എടുത്തിട്ട് വളരെ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം പേരൻസിന്റെ ഉത്തരവാദിത്തം കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക, ഒരു സിവിക് സെൻസ് ഉള്ളവരായിട്ട് വളർത്തിക്കൊണ്ടുവരിക, അവര് മാത്രമല്ല സമൂഹത്തിനോടും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ബോധത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക, നിയമം അനുസരിക്കുന്ന കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ടുവരിക. അതിന് ആദ്യം പേരൻസ് അങ്ങനെ ഉള്ളവരായിരിക്കണം. പേരൻസ് പലരും പറഞ്ഞു കേട്ടിട്ടു, മടുക്കനാണ് അവൻ, ഇത്ര വയസ്സിലേ അവനത് വണ്ടി ഓടിക്കുന്നത്, ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് പറയുന്നത്. ഈവൻ നമ്മുടെ ഇവിടെ വോട്ടവകാശം പോലും 18 വയസ്സാണ്, കല്യാണം കഴിക്കണേനും അതെ, 18 കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് 21 വയസ്സാണ്.

0: അപ്പം ആ ഒരു അതുപോലും കറക്റ്റായിട്ടുള്ള ഒരു ഏജ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു ഏജ് പോലും ഫിക്സ് ചെയ്തിരിക്കുന്ന ആ സമയത്തൊക്കെയാണ് അവരുടെ ബ്രെയിൻ ഒരു ഒരു പക്വമായിട്ട് ചിന്തിക്കാനുള്ള പരുവമാകും എന്നുള്ളൊരു ധാരണയിൽ. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് അതും പറയാൻ നിവൃത്തിയില്ല. കാര്യം ആ പ്രായത്തിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എന്താണ് കെയർലെസ് ആയിട്ട് റാഷായിട്ട് അവരുടെ ജീവന് വില കൽപ്പിക്കുന്നില്ല ഒരു കാര്യം, ബാക്കിയുള്ളവരുടെ ജീവനും വിലയില്ല. അപ്പൊ അത് നമ്മുടെ ഭാഗം, നമ്മുടെ മിസ്റ്റേക്ക് എന്ന് തന്നെ എനിക്ക് കരുതാൻ പറ്റുള്ളൂ.
1: 18 വയസ്സ് കഴിഞ്ഞു, അവർക്ക് ലൈസൻസ് ഇല്ല, അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ, വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിടുക?
0: ലൈസൻസ് ഇല്ലാതെ ആർക്കും വണ്ടി ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ല, അനുവാദമില്ല. ലൈസൻസ്, എനിക്ക് കാറിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കാർ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ലൈസൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടി ഓടിക്കാനുള്ള ആവില്ല. ഓരോ ക്ലാസ്സിനും നമ്മൾ ടെസ്റ്റ് പാസ്സായി ലൈസൻസ് ഉണ്ടായിരിക്കണം. ആ പർട്ടിക്കുലർ ക്ലാസ് ഓടിക്കാൻ നമുക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. ലൈസൻസ് ഇല്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് ആൻ ആക്സിഡന്റ് നമുക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയാ ഇൻഷുറൻസ് പരിഗണനയോ ആനുകൂല്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കില്ല, നമുക്കോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആർക്കാണെങ്കിലും. അപ്പം ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ ഒരു വിധി വന്നു, അറൌണ്ട് 1.2 crores എങ്ങാണ്ടോ
1: കൊടുക്കേണ്ടി
0: വന്നു
1: അപകടം
0: പറ്റിയ ആൾക്ക്. അപ്പൊ എവിടെ നിന്ന് കൊടുക്കും? നമ്മൾ അതിനാണല്ലോ ഇൻഷുറൻസ് എടുക്കുന്നത്, നമ്മളുടെ ഭാഗത്തുനിന്ന് വരാതെ ആ കമ്പനി ആയിരിക്കും അത് മീറ്റ് ചെയ്യുക, എക്സ്പെൻസ് മീറ്റ് ചെയ്യുക. പക്ഷെ അത് യാതൊന്നും കാണൂല, ഇവര് കുടുംബം വിറ്റാൽ പോലും ഈ ഇത്രയും പൈസ എവിടെ നിന്ന് സാധാരണക്കാരനുണ്ടാക്കും,
1: ബുദ്ധിമുട്ടാണ്.
0: അപ്പം ലൈസൻസ് നിർബന്ധമായിട്ടും ഇല്ലാതെ വണ്ടി റോഡിലിറക്കാൻ പറ്റില്ല, ആർക്കും പെർമിഷൻ ഇല്ല. ഉണ്ടെങ്കിലും കാലാവധി കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. ലൈസൻസ് ഉണ്ട് എനിക്ക്,
1: എന്റെ
0: റിന്യൂ ചെയ്തില്ല, അപ്പോഴും ഇതേ ഇത് തന്നെയാണ് ആപ്ലിക്കബിൾ ആവുന്നത്.
2: ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: സ്റ്റോർ വിറ്റോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂമിൽ കൂടെയുള്ളത് ഞാൻ സുനിലാണ്. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ചിറ്റൂർ ജോയിന്റ് ആർ ടി ഒ വൃന്ദ സനൽ.
2: മാം, ഇപ്പോ ലൈസൻസ് വേണ്ട, അതുപോലെ തന്നെ ഹെൽമെറ്റ് വേണ്ട, പ്രായം 18 വയസ്സാവണ്ട, നിങ്ങൾക്ക് ഈ വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളൊക്കെ നമ്മള് സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ ഒരു ഗുട്ടൻസ്? അങ്ങനെ ഒരു വണ്ടി ഉണ്ടോ? അങ്ങനെ ലൈസൻസ് വേണ്ടാത്ത, ഹെൽമെറ്റ് വേണ്ടാത്ത, പ്രായം 18 ആവുന്നതിന് മുന്നേ ഓടിക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ ഉണ്ടോ?
3: ഉണ്ട്, വണ്ടികളുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിളിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അത് 0.25 kW താഴെ ഉള്ള വണ്ടികളായിരിക്കും അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 25 km വേഗതയായിരിക്കും അതിന്റെ മാക്സിമം വേഗത പോവാൻ അനുവദിച്ചിട്ടുള്ളത്. വണ്ടിക്ക് അങ്ങനെ പാടുള്ളൂ, 25 km വേഗതയിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. പിന്നെ വണ്ടിയുടെ ബാറ്ററിയാണ് അതിൽ ഏറ്റവും ഹെവി പാർട്ട് എന്ന് പറയുന്ന ബാറ്ററിയാണ്. ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ വണ്ടിക്ക് 60 kg മേളിലോട്ട് പോകാനും പാടില്ല,
2: വെയിറ്റ്
3: പാടില്ല. അപ്പൊ ഇത്രയും ഇങ്ങനെ വരുന്ന വണ്ടികൾക്ക് ഇത് എക്സംപ്റ്റഡ് ആണ്. ഹെൽമെറ്റ് വെക്കണം, വെക്കാം. ടൂ വീലർ ഈവൻ രജിസ്ട്രേഷൻ വേണ്ടാത്ത അതൊരു മോട്ടോർ വെഹിക്കിൾ ആവുമോ എന്ന് ചോദിച്ചാൽ മോട്ടോർ വെഹിക്കിൾ പരിധിയിൽ പെടുന്നതല്ല. ബട്ട് നമ്മുടെ സേഫ്റ്റി ആണല്ലോ പ്രധാനം.
2: സൈക്കിൾ ഓടിക്കുമ്പോൾ പോലും
3: വെക്കണം. വിദേശങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ, കുട്ടികൾക്ക്, കൊച്ചുകുട്ടികൾക്ക്. നമ്മളെ വിദേശങ്ങളിലെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ്
2: ഫോളോ ചെയ്യും,
3: എല്ലാം ഫോളോ ചെയ്യും. പക്ഷെ നല്ല കാര്യങ്ങളൊന്നും എടുക്കില്ല,
2: പ്രത്യേകിച്ച് ട്രാഫിക് കാര്യങ്ങൾ ഒരിക്കലും ചെയ്യില്ല.
3: അതെ, ലെയിൻ ഡ്രൈവിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഇവിടെ വലിയ പാടാണ്. ഇത്തിരി ആരെങ്കിലും ഫ്രണ്ടിൽ കുറച്ച് വണ്ടികൾ നിപ്പുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെ കയറി ഫ്രണ്ടിൽ പോവാന്നാണ് നോക്കുക.
2: പ്രത്യേകിച്ച് ടൂ വീലേഴ്സ്
3: കാർ എല്ലാരും മിടുക്കന്മാരാ. ഏറ്റവും ടൂ വീലേഴ്സ് തന്നെയാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും എതിരെ ഒരു വണ്ടി വരുന്നത്. അവർക്ക് ഇങ്ങോട്ട് പോകാനും പറ്റൂല, നമുക്കങ്ങോട്ടും പോകാൻ പറ്റൂല. കംപ്ലീറ്റ് ട്രാഫിക് അവിടെ അങ്ങ് സ്റ്റാൻഡ് സ്റ്റിൽ ആവുകയാണ്. എന്തിനാ ഇതിന്റെ ആവശ്യം? നമ്മളെപ്പോലെ തന്നെ അവരും വളരെ തിരക്കിലായിരിക്കും, അത്യാവശ്യമായിട്ട് പോകേണ്ടവരായിരിക്കും. അപ്പൊ ഒരു ആക്സിഡന്റ് സിറ്റുവേഷൻസ് ഒക്കെ മാക്സിമം ഒഴിവാക്കി വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഒരു നല്ലൊരു ഡ്രൈവറുടെ ആവശ്യം.
2: ഇപ്പോ വണ്ടിയായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളിപ്പോ എല്ലാ പേപ്പേഴ്സും, RC ലൈസൻസ് അല്ലെങ്കിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ്, ഇതൊക്കെ നമ്മൾ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒന്നും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇപ്പൊ എല്ലാ വണ്ടിയിലും അതൊന്നും വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണമെന്നില്ല. അപ്പോ ഇത് ഇല്ല എങ്കിൽ പോലീസോ MVDയോ പിടിക്കുകയാണെങ്കിൽ ഫൈൻ വരാൻ ചാൻസ് ഉണ്ടോ? ഇതെല്ലാം കയ്യിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ?
3: ആക്ച്വലി ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് നമുക്ക് ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് വച്ചാൽ മതിയാവും. അതായത് ഡിജി ലോക്കറിലോ അല്ലെങ്കിൽ പരിവാഹനോ നിങ്ങളുടെ ലൈസൻസ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ കേസ് ഒന്ന് പരിശോധന വരികയാണെങ്കിൽ പോലും അത് കാണിച്ചാൽ മതിയാവും. നമുക്ക് തന്നെ അത് പരിശോധിച്ച് കണ്ടെത്താനുള്ള, ജെന്യുവിൻ ആണെന്ന് അറിയാവുന്ന പ്രൊവിഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴും അത് വലിയൊരു
2: പ്രശ്നമല്ല.
3: പക്ഷെ എന്നാൽ നമ്മുടെ മോട്ടോർ ഡ്രൈവിംഗ് റെഗുലേഷൻസിൽ, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിൽ ഹാർഡ് കോപ്പി കൂടെ വയ്ക്കണമെന്നൊരു ക്ലോസ് കൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിൽ വയ്ക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ചില സമയത്ത് ഇത് ഇൻഷുറൻസിന്റെ, പ്രത്യേകിച്ചും ഇൻഷുറൻസ് പൊല്യൂഷനൊക്കെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇൻഷുറൻസിന്റെ ചിലതൊന്നും അപ്ഡേറ്റ് ആവാറില്ല സൈറ്റില്. അപ്പൊ അത് കമ്പനിക്കാരെ കൊണ്ട് നിർബന്ധമായി അത് അപ്ഡേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ കോപ്പി വെക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടും നല്ലതാണ്. വെക്കണം എന്ന് നിർബന്ധമില്ല, ഇരിക്കുന്നത് നല്ലതാണ്. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു പരിശോധനയ്ക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല, നിങ്ങളുടെ അപ്പോഴത്തെ നെറ്റ്വർക്ക് ഇത് കറക്റ്റായില്ല, മേ ബി ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾക്കും കിട്ടാറില്ല ചില സമയം, അപ്പൊ അത് കാണിച്ചു കൊടുക്കാമല്ലോ, നമുക്ക് അതിന് വേറെ
2: ഫൈനൊന്നും കൊടുക്കണ്ട.
1: ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഗെസ്റ്റ് ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: ബാക്ക് ടു ഗസ്റ്റ് റൂം വൃന്ദ സണിലാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ഉള്ളത്. ചിറ്റൂർ ജോയിന്റ് ആർടിഎം.
2: ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്ത് പോവുക. നമ്മളിപ്പോ ഒരു എന്താ പറയുക സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, വളരെ പെട്ടെന്നായിരിക്കും ഒരു ചെറിയ സ്പേസ് കണ്ടു കഴിഞ്ഞാൽ അങ്ങ് കയറി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അത് എത്രത്തോളം റിസ്ക് ആണ്?
3: നിയമം തന്നെ അതിനെ എന്താണ് ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് പ്രോഹിബിറ്റഡ് ആണ് ആക്ച്വലി. അത് ഇപ്പോഴും മാത്രമല്ല, മുമ്പ് നമ്മുടെ റൂൾസ് ഓഫ് റോഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞായിരുന്നു മുമ്പ് നമ്മുടെ എന്താ പറയാ ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റെഗുലേഷൻസ് ഉണ്ടായിരുന്ന, അതിലും പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഈ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് 2017 വന്ന പുതിയ ലേറ്റസ്റ്റ് ഇതാണ്, അതിലും ഇത് പറയുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് പ്രോഹിബിറ്റഡ് ആണ്, ബട്ട് ഒരു സമയത്ത് മാത്രം നമുക്ക് കയറി പോവാം. അതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി വലത്തേക്ക് തിരിയാനായിട്ട് റോഡിന്റെ മിഡിലോട്ട് കയറുന്ന സമയത്ത് ഇടതുവശത്തോടെ നമുക്ക് പാസ് ചെയ്യാനുള്ള പെർമിഷൻ, അതർവൈസ് നമുക്കില്ല. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എതിരെ ഒരു വണ്ടി വരുമ്പോൾ നമ്മള് ഞാനിപ്പോ വണ്ടി ഓടിച്ചു പോകുന്നു, എന്റെ എതിരെ ഒരു വണ്ടി വരുന്നു, ആ വണ്ടി വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് എന്റെ വണ്ടിയുടെ അടുത്തോട്ടാണ് വരുന്നതെന്ന് കണ്ടാൽ ഞാൻ ഒബ്വിയസ്ലി എങ്ങോട്ടായിരിക്കും എന്ന് ലെഫ്റ്റിലോട്ടേ ഞാൻ ഒതുക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് അടുത്തുകൂടെ കയറി വരുന്ന ആളുടെ കാര്യത്തിന് ഒരു തീരുമാനമാവുമല്ലോ അല്ലേ. അപ്പൊ അങ്ങനെ ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് നമുക്ക് പറഞ്ഞിട്ടേ ഇല്ല നേരത്തെ പറഞ്ഞ ഒരു അവസരത്തിൽ. പിന്നെ മൾട്ടിപ്പിൾ ലെയിൻ ഉള്ളിടത്ത് പോവാം.
2: അതെ അതെ. ഓക്കെ, ഇനി ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോ ഒന്നോ രണ്ടോ മാസം നമ്മള് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുന്നു, വണ്ടി പഠിക്കുന്നു, ടൂ വീലറോ ഫോർ വീലറോ പഠിക്കുന്നു, ലൈസൻസ് കിട്ടുന്നു, ലൈസൻസ് കിട്ടിയ പാടെ നമ്മൾ വണ്ടി എടുത്ത് പുറത്തേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങുകയാണ്, അതിപ്പോ ടൂ വീലർ ആവട്ടെ ഫോർ വീലർ ആവട്ടെ, അത് എത്രത്തോളം സേഫ് ആണ് ലൈസൻസ് കിട്ടിയ ഉടനെ വണ്ടി എടുത്ത് പുറത്തിറങ്ങുന്നത്? അത് അപകടങ്ങൾ ഉണ്ടാക്കില്ല? പലപ്പോഴും നമ്മൾ ഇങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഡ്രൈവിംഗ് അത്ര പരിചിതമല്ലാത്ത അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?
3: അതെന്ന് പറഞ്ഞാൽ അവനെ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മള് ആദ്യം ലേണേഴ്സ് ആണ് എടുക്കുന്നത് അറിയാലോ. ലേണേഴ്സ് എടുത്ത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു മാസം നിർബന്ധമായും കഴിഞ്ഞാൽ മാത്രമേ ടെസ്റ്റ് ഡേറ്റ് കിട്ടുള്ളൂ, ടെസ്റ്റ് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത്? ആ ഒരു മാസം ആ കുട്ടി ഈ വണ്ടിയിൽ നല്ലവണ്ണം ട്രെയിൻ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇയാൾക്ക് ടെസ്റ്റിലോട്ട് വരാൻ പറ്റുള്ളൂ. ടെസ്റ്റിൽ നമ്മൾ നോക്കുന്ന ക്രൈറ്റീരിയ എല്ലാം ആ കുട്ടി വിജയകരമായി പൂർത്തിയാക്കിയാൽ അയാൾക്ക് ലൈസൻസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അയാൾ പ്രാക്ടീസ് ചെയ്തു, അയാൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു, അയാളൊരു ഡ്രൈവറായി എന്നുള്ള ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം നല്ല എക്സ്പേർട്ട് ആയിട്ട് മാത്രമായിരിക്കും
2: ടെസ്റ്റിന്
3: വരിക, അല്ലെങ്കിൽ പാസ്സാവാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അവരാ ഒരുവിധമെങ്കിലും അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ, അതായത് റോഡ് സിറ്റുവേഷൻ, റോഡിൽ പ്രാക്ടീസ് ചെയ്യാതെ വേറൊരിടത്ത് വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറെ കാലം ഒന്ന് ഓടിച്ചു കഴിഞ്ഞ് അവർ, നമ്മളെല്ലാരും അങ്ങനെ തന്നെയല്ലേ, ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും ആദ്യത്തെ കുറെ കാലം ഞാൻ എന്റെ വണ്ടിയിലൊക്കെ കുറെ കാലം എൽബോർഡ് വെച്ചിരുന്നു കേട്ടോ, ഈവൻ ലൈസൻസ് എടുത്തിട്ട് പോലും. കാര്യം എന്ന് പറഞ്ഞാൽ എൽബോർഡ് വെക്കുന്നതാ ഞാൻ ഇതിന്റെ ഡിവേറ്റ് ചെയ്ത് പറയാണ്, ലേണേഴ്സ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും എൽബോർഡ് വെച്ചിരിക്കുന്നു. ഇതിന് ഗുണം എന്താന്ന് വെച്ചാല് മറ്റു വണ്ടിക്കാർക്കും അറിയാൻ പറ്റും ഈ ഓടിക്കുന്ന ആള്
2: നോട്ട്
3: ആൻ എക്സ്പേർട്ട് ഡ്രൈവർ. അപ്പൊ അയാളെ കൂടെ കെയർ ചെയ്ത് പോവാൻ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ പലർക്കും എല്ല് വെക്കാൻ ഭയങ്കര മടിയാണ്, നാണക്കേടല്ലേ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് വീണ്ടും ഞാൻ എല്ല് വെച്ചിരുന്നു എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് മറ്റുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ, ഞാൻ ഒരു ന്യൂ ഡ്രൈവർ ആണ് എന്നുള്ളത് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. അപ്പോ ആ എന്തായാലും എക്സ്പേർട്ട് ആയി കുറെ ദിവസം ഓടിച്ചു കഴിയുമ്പോൾ അതൊക്കെ ഭയങ്കര കെയർഫുൾ ആയിരിക്കും. അത് കഴിഞ്ഞ് വേറെ ആക്സിഡൻസ് ഒന്നും ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വരുമ്പോഴാണ് അവന്റെ ആക്ച്വൽ മോഡിലോട്ട് അവൻ കയറുന്നത്, അവന്റെ എന്താ പറയാ
2: റോഡ് ഡ്രൈവർ ആണ്,
3: അവിടെയാണ് പ്രശ്നം വരുന്നത്. അല്ലാതെ ഡ്രൈവിംഗ് അറിയാത്ത കൊണ്ടല്ല, പക്ഷെ റോഡ് സിറ്റുവേഷൻസ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ റെഗുലർലി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു റൂട്ടാണെങ്കിൽ പോലും ഓരോ ദിവസവും ആ റോഡിന്റെ സിറ്റുവേഷൻ വേറെയാണ്. റോഡ് അത് തന്നെയാണ്, ട്രാഫിക് സിറ്റുവേഷൻസ്
2: മാറും,
3: അൺഎക്സ്പെക്ടഡ് സംഭവങ്ങളെല്ലാം എപ്പോഴും വേണം സംഭവിക്കാം ഏത് ദിവസവും. അപ്പൊ ആ ഓരോ സിറ്റുവേഷനും നമ്മൾ ഓരോ ദിവസവും പഠിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ന് വരെ ഡ്രൈവ് ചെയ്യണോ ആ ഡ്രൈവ് ചെയ്യുന്ന അന്ന് വരെ നമ്മൾ പഠിക്കുകയാണ്. പഠിച്ചോണ്ടിരിക്കുകയാണ്, ഓരോ സിറ്റുവേഷൻസ് പഠിക്കുകയാണ്. അപ്പോ അവിടെ ഒരു ഓവർ കോൺഫിഡന്റ് വരുമ്പോഴാണ് ഈ കുട്ടികള് മോനെ തോന്നിയതുപോലെ അവര് എന്താ പറയാ കറക്റ്റായിട്ടല്ല അവര് ചെയ്യുന്നത് എന്ന് തോന്നുന്ന പ്രശ്നം അവിടെയാണ്. അവൻ ഞാൻ മിടുക്കനാണ് എന്നൊരു സ്വയം ലേബലിംഗ് അവൻ ചെയ്ത് വെച്ചു കഴിയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അല്ലാതെ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്താതെ കയറി വരാൻ പറ്റില്ല.
1: അപ്പൊ ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് വൃന്ദ സനൽ മാം. ചിറ്റൂർ ജോയിന്റ് ആർ ടി ഒ വൃന്ദ സനൽ പറഞ്ഞു തന്നിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്, പറയാനുണ്ട്, ഒരുപാട് വിശേഷങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ ഗസ്റ്റ് റൂമിൽ അത് പറയുന്നില്ല. അടുത്തയാഴ്ചയിലെ ഗസ്റ്റ് റൂമിൽ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അടുത്തയാഴ്ചയിലെ ഗസ്റ്റ് റൂം തുടരും വൃന്ദ സനൽ മാമുമായി. ഇന്നത്തെ ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ. വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

without break. With Ahalya FM 90.4. கேட்டு கேட்டு கூட்டு கூட. തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.

0: ഉൾക്കൊഴിഞ്ഞ പറ
1: കുറലോട് പ്രേമം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുള്ളവരെല്ലാവരും നമുക്ക് വേണ്ടി നൃത്തം ചെയ്യും. ഡാൻസ്.

0: നല്ല പാട്ട്. എന്നു മുതലാ നീ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയേ?
1: അതെ രജത്തിന്റെ അമ്മേ, ഞാൻ പുറമെ വേണു നാഗവള്ളിയാണെങ്കിലും ഉള്ളിൽ മൈക്കിൾ ജാക്സൺ ആണ് അമ്മേ.
0: ഇവിടെ വേണ്ട, വീട്ടിൽ പോയി കളിച്ചാൽ മതി.
1: കൈവിട്ടാ തള്ളു.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: എന്റെ അനിയത്തിയാ പക്ഷേ പോലീസുകാരനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കത്തുള്ളൂ.
3: നീ അവന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ, ഒരു പോലീസിന്റെ ലുക്ക് ഇല്ലേ?

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: അഹല്യ FM 90.4, പാലക്കാടിന്റെ നെഞ്ചിൻ കൂടാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ?
3: നോക്കാം, ചിലപ്പോ രസായിരിക്കും.
2: പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാ മതി, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തോളാം.
3: എബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ്.

പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: എനിക്കറിയില്ല, അറിയില്ല, അറിയില്ല.
2: എന്നുവെച്ചാ
1: എടോ, കണ്ണി ചോരയില്ലാത്തോന്റെ തനിക്കറിയോ, ഞാൻ 3 ദിവസമായി പല്ല് കഴിച്ചിട്ട്, കുളിച്ചിട്ട്, ഭക്ഷണം കഴിച്ചിട്ട്, ഒന്ന് ഉറങ്ങിയിട്ട്. അതിനെങ്ങനെയാ ഉറങ്ങാൻ കിടക്കുമ്പോ താൻ എന്റെ മുമ്പിൽ ഭൂതം പോലെ വന്ന് നിക്കല്ലേ? ഞാൻ ഇനിയുള്ള സത്യം തുറന്നു പറയാൻ പോവാ. എനിക്ക് വയ്യ വയ്യ വയ്യ വയ്യ.
2: കോണ്ടസേ, നമ്മൾ ബിയർ അടിക്കാൻ ഡെറാഡൂണിൽ അച്ഛനെ കണ്ണൻ കോണ്ടസേല് നമ്മൾ ഓടിച്ചിട്ട് കോണ്ടസേ നമ്മൾ വന്നില്ലേ?
1: എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നമുക്ക് എന്താ ചെയ്യണ്ടേ?
3: അല്ല, എന്താ ഈ
1: കോണ്ടസ് നിന്റെ? എടോ, ഞാൻ ചാവുമ്പോ എന്റെ ഒരു ശവം കൊണ്ടുപോവാൻ ഒരു കോണ്ടസ കാറ് വേണമെന്ന് ഞാൻ ഇവരോട് പറയായിരുന്നു. താ ചാവുമ്പോ തന്റെ ഒരു ശവം കൊണ്ടുപോവാൻ ഒരു കോണ്ടസ കാറ് ഞാൻ തരട്ടെ?
3: അത് ഞാൻ ചാവുമ്പോഴല്ലേ.
1: ഇനി ഇവിടെ നിന്നാ നിന്നെ ഞാൻ കൊല്ലും. എടാ പോടാ, എടാ പോവാൻ. ഞാൻ മതളീട്ട വരണേ, എല്ലാവരും ഒന്ന് മാറിയിരുന്നോ.
2: ഏതാടോ ആ പെണ്ണ്?
1: തനിക്ക് എന്താ ചെയ്യേക്കില്ലേ? ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും താൻ കേട്ടില്ലേ?
2: അവക്ക് എന്നെ അറിയോ?
1: എനിക്കേ തന്നെ അറിയില്ലല്ലോ.
2: ഞങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടെന്ന് പറഞ്ഞോ?
1: എടാ പൊട്ടം കുണാപ്പ, നിങ്ങൾ തമ്മിലല്ല, ആൽഫിയും അവളും തമ്മിൽ. അയ്യോ, ദേ ഞാനൊരു കാര്യം പറയാം, ഞാനായിട്ട് വാ തുറന്നൊന്നും പറയണില്ല, പക്ഷെ വേറെ ഏതെങ്കിലും വിധത്തിൽ സത്യം പുറത്തു വന്നാ ദേ എന്നെ ചതിക്കരുത്.
2: അയ്യോടോ, എന്നെ അവതാളത്തിലാക്കിയാല് ഞാൻ തന്നെ കൊണ്ടേ പോ. അല്ലെ, അവളോട് വിളിച്ചു പറയടോ ഇങ്ങോട്ട് എഴുന്നള്ളണ്ടെന്ന്.
1: ഞാൻ പറഞ്ഞ അവള് കേക്കില്ല.
2: നല്ല അനുസരണയുള്ള മോള്.
1: അതല്ല, അച്ഛൻ എന്ന സ്ഥാനേ എനിക്കുള്ളൂ. ഈ കുടുംബത്തിൽ ചന്ദ്രകുഞ്ഞിനേക്കാണ് കാര്യ ഇവിടെ എല്ലാവർക്കും അവളോട്. അവളുടെ അമ്മ മരിച്ചപ്പോ മുതൽ അവളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ ഇവരാ. മെഡിസിനൊക്കെ കഴിഞ്ഞു.
2: എന്നാ പോയി വാങ്ങിച്ചു കൊടുക്കണോ?
1: അതല്ല, അവളുടെ മെഡിസിൻ പഠിപ്പൊക്കെ കഴിഞ്ഞു. ഇനി അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട്. അതിന് എന്നോട് അനുവാദം ചോദിക്കാൻ വേണ്ടി അവള് വരുന്നതാ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യുഡിഎഫിൽ പുരോഗമിക്കുന്നു. പി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് മെച്ചപ്പെട്ട ഒരു വിതരണ ശൃംഖല നിർമ്മിക്കാൻ ഇന്ത്യയും നെതർലൻഡ്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെ ഹേഗിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള പങ്കിനെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി അവസരങ്ങളുടെ നാടായി രാജ്യം മാറിയെന്നും പറഞ്ഞു. പകർച്ചവ്യാധി, ഊർജ്ജ പ്രതിസന്ധി എന്നിവയുൾപ്പെടെ ലോകം നേരിടുന്ന പ്രതിസന്ധികൾക്ക് എത്രയും വേഗം പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ദാരിദ്ര്യത്തിലേക്ക് വീഴുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
1: നെതർലൻഡ്സ് കെ സമാജ് ഓർ യഹാ കെ ഇക്കോണമി മേ ജോ കൺട്രിബ്യൂട്ട് കർ രഹേ ഹൈ ഉസ് പർ ഹർ ഭാരത്വാസി കോ ഗർവ ഹൈ മേ ആജ് ഇസ് അവസർ പർ നെതർലൻഡ് കി ജനത കാ യഹാ കി സർക്കാർ കാ ആഭാർ വ്യക്ത കർത്താ ഹൂ മേ യഹാ കി ജനത കോ 140 കറോഡ് ഭാരത്വാസിയോ കി തരഫ് സേ അപ്നി ശുഭകാമനായേ ദേതാ ഹൂ.
0: ഹേഗിൽ നെതർലൻഡ്സ് രാജാവ് വില്യം അലക്സാണ്ടറുമായും മാക്സിമ രാജ്ഞിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി റോബിയറ്റനുമായും ശ്രീ മോദി ചർച്ച നടത്തും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യുഡിഎഫിൽ പുരോഗമിക്കുന്നു. നാളെ ഉച്ചയോടെ മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെയും അദ്ദേഹം അവരുടെ വസതിയിൽ സന്ദർശിച്ചു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന എംഎൽഎമാരുടെയും എംപിമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്ര ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ആശാ സമരത്തിന് നേതൃത്വം നൽകിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. നിയുക്ത മുഖ്യമന്ത്രിയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ മറുപടിയാണ് ലഭിച്ചതെന്ന് അസോസിയേഷൻ നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിന് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന് നടന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകി. ലോകോത്തര നിലവാരമുള്ളതും ചിലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ബിരുദദാന ചടങ്ങിൽ പ്രസംഗം നടത്തി. എല്ലാ പൌരന്മാർക്കും ആരോഗ്യകരവും ദീർഘായുസ്സുമുള്ളതുമായ ജീവിതം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു.
2: During the AI India Impact Summit, which we had recently, we have launched the strategy for AI in healthcare. So this is also an initiative which I would like you to keep a lookout for and tell us how to make it better. And to the students, I would just like to say, but just keep learning, because knowledge and technology are evolving rapidly. You will be very busy, but you have such a strong foundation from this institute. So keep learning.
0: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. എൻഐടിയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപികയെ സിബിഐ പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ബോട്ടണി അധ്യാപികയായ മനീഷ് ഗുരുനാഥ് മന്ധാരയാണ് അറസ്റ്റിലായത്. നീറ്റ് യുജി പരീക്ഷ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹി, ജയ്പൂർ, ഗുരുഗ്രാം, നാസിക്, പൂനെ, അഹല്യാനഗർ എന്നിവിടങ്ങളിൽ നിന്നായി ഇതുവരെ 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം നിലയം നാളെ സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയ വീഥി, പാളയം, ബേക്കറി വഴി ആകാശവാണിയിൽ സമാപിക്കും.
0: ബംഗാൾ ഉൾക്കടലിലും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷമെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന നിർദ്ദേശമുണ്ട്. മധ്യവേനൽ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്ക്. 1.5 മാസത്തിനിടെ 5.5 ലക്ഷത്തിലധികം പേർ ഇടുക്കിയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: DTPC ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസം 3,50,321 പേരും മെയ് പകുതിയാകുമ്പോഴേക്കും 2,70,781 പേരും ഇടുക്കി ജില്ലയിൽ എത്തിക്കഴിഞ്ഞു. മെയ് അവസാന വാരത്തോടെ ഇത് മുൻമാസത്തേക്കാൾ ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷ. തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാറിലും വാഗമണ്ണിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കും പതിവാണ്. ജില്ലയിലെ ഭൂരിഭാഗം ടൂറിസം കേന്ദ്രങ്ങളിലും ഇപ്പോഴും സഞ്ചാരികളുടെ വൻ തിരക്ക് തുടരുകയാണ്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ബിസിനസ് പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം ഹ്രസ്വ ഹജ്ജ് പാക്കേജ് ഒരുക്കി ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാവുന്ന രീതിയിലാണ് പാക്കേജ്. പദ്ധതിയിലെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും കൂടി ഉണ്ടാകും. നാളെ ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം VP സുഹൈബ് മൌലവി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിത്താബ്.
4: മിന്നസാൻ ഓകെങ്കി ദസ്ക സുപരാശി ഇച്ഛനിച്ചിയോ. ഈശ്വര ഭഗവാനെ, ഏത് സ്ഥലത്താ നമ്മൾ എത്തി വന്ന് നിൽക്കണേ? നമ്മുടെ പരിപാടിയില് ഇന്ന് കുറച്ച് ജാപ്പനീസ് ടച്ച് ഉണ്ട്. അത് കേട്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇതിപ്പോ എഴുത്തോല കേൾക്കാൻ വേണ്ടിട്ട് ഇനി ജാപ്പനീസ് ട്യൂഷന് പോകേണ്ടി വരുമോ എന്ന് ആലോചിച്ച് തല പുകയ്ക്കേണ്ട കാര്യമില്ല. അതിനല്ലേ ഞാനല്ലാതെ പിന്നെ ആര്? ഈ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, മിന്നസാനോകങ്കി ദസ്ക സുപരാശി ഇച്ഛനിച്ചിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. നിങ്ങൾക്കൊക്കെ സുഖമാണോ? എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആവട്ടെ എന്ന് ആശംസിച്ചതാ ഞാൻ. അത് ജാപ്പനീസ് ഭാഷയിൽ എങ്ങനെയുണ്ട്? കൊള്ളാലേ. ഇന്നുണ്ടല്ലോ ജാപ്പനീസ് ഫിലോസഫീസിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിലോസഫീസ് ആണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതേക്കുറിച്ച് പറയണേ. ഇന്നും അതുപോലെ ജപ്പാനിൽ നിന്ന് 2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുണ്ട്. ജാപ്പനീസ് ഭാഷ മുഴുവൻ പഠിച്ചില്ലെങ്കിലും അവരുടെ ചില ലൈഫ് ഫിലോസഫീസ് ഇല്ലേ, സത്യം പറഞ്ഞാൽ അത് കിട്ടില്ലോസ്കി ഐറ്റംസ് ആണ്. ജീവിതത്തെ നമ്മുടെ പച്ചപ്പിനോടും സമാധാനത്തോടും ഒക്കെ ചേർത്ത് നിർത്താൻ ജപ്പാനിലെ ആളുകൾ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ജാപ്പനീസ് വാക്ക് ഓങ്കോയോഷി എന്ന വാക്കാണ്. ഓങ്കോയോഷി എന്ന വാക്ക്, ആ വാക്ക് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിന് മുൻപ് നമുക്കൊരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് എഴുത്തോലയുടെ സമയമാണ്, കൂടെയുള്ളത് ഞാൻ അഭിരാമം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ജാപ്പനീസ് ഭാഷ പഠിച്ചില്ലെങ്കിലും ജാപ്പനീസ് അറിയില്ലെങ്കിലും ചില ലൈഫ് ഫിലോസഫീസിന്റെ, അതിപ്പോ ഏത് രാജ്യത്ത് നിന്നാണെങ്കിലും, നല്ല കാര്യങ്ങള് അറിഞ്ഞിരിക്കുക, നല്ല കാര്യങ്ങൾ കോപ്പി ചെയ്യുക, അതൊന്നും അത്ര മോശമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇക്കിഗായിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ അല്ലെ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം കണ്ടെത്തലാണ് അത്. നമ്മുടെ പാഷനും കഴിവും ലോകത്തിന്റെ ആവശ്യമൊക്കെ ഒത്തുചേരുന്ന ഒരു പോയിന്റ്. ഇക്കിഗായി എന്താണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്മൂത്ത് ആയിട്ട് ലൈഫ് ഇങ്ങോട്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ വാക്ക് ഇക്കിഗായി അല്ല, ഇക്കിഗായിയെ കുറിച്ച് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓങ്കയേഷി എന്ന വാക്കാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാലേ, നമ്മളോട് ഒരാൾ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഗുഡ് തിങ് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഒരാളിൽ നിന്ന് ഒരു ഉപകാരം കിട്ടിയാൽ അവർക്ക് നമ്മൾ തിരിച്ചു നൽകുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, അതാണ് ഓങ്കയേഷി, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റിട്ടേണിങ് എ ഫേവർ എന്നൊക്കെ പറയാം ഇംഗ്ലീഷിൽ. പക്ഷെ ജാപ്പനീസ് രീതിയിൽ ഇത് വെറും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ല, വെറും ഒരു താങ്ക് യു പറയലല്ല, അത് ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു തിരിച്ചു നൽകലാണ്, ഒരു കടപ്പാട് പോലെ. പ്രകൃതി ആയാലും മനുഷ്യനായാലും നമ്മളെ സഹായിച്ചവരോടുള്ള ആ ഒരു കരുതലില്ലേ, അത് നമ്മുടെ ലൈഫ് മാറ്റിമറിക്കും ഉറപ്പാണെന്നാണ് ഈ ജാപ്പനീസ് ഫിലോസഫി ഓങ്കയേഷി പറയുന്നത്. അപ്പോ ഇന്നത്തെ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ആർക്കൊക്കെ ഒരു ഓങ്കയേഷി നൽകാൻ പറ്റും? നമ്മളെ സഹായിച്ച ഒരു ഫ്രണ്ടിനോ, നമുക്ക് ഇന്ന് ഭക്ഷണം തന്ന അമ്മയ്ക്കോ, അല്ലെങ്കിൽ തണല് തന്ന മരത്തിനോ, അല്ലെ? പെട്ടെന്ന് ദാഹിച്ചിരിക്കുമ്പോൾ ഓൾ ഓഫ് എ സഡൻ നമ്മളിലേക്ക് വന്ന ആ ഒരു വാട്ടർ ബോട്ടിൽ നീട്ടിയ കൈകൾക്കോ ഒക്കെ ആവാത്. ഇന്ന് നമ്മൾ പഠിച്ച പുതിയ വാക്ക് ഓങ്കയേഷി എന്ന വാക്ക്, ആ വാക്കിനൊപ്പമുള്ള ആ ഒരു മോട്ടിവേഷൻ അതുകൂടെ മനസ്സിലുണ്ടാവണം. നമ്മളോട് ഒരാൾ ഒരു നന്മ ചെയ്ത, അല്ലെങ്കിൽ നമുക്ക് ഒരാളിൽ നിന്നൊരു ഉപകാരം കിട്ടിയാൽ പകരം അവർക്ക് നമ്മൾ തിരിച്ചു നൽകുന്ന സ്നേഹം, ഒരു ഗിവ് ആൻഡ് ടേക്ക് സ്നേഹം എപ്പോഴും ലൈഫിൽ ഉണ്ടാവണമെന്ന്. മോർ ദാൻ താങ്ക് യു, അതാണ് ഓങ്കയേഷി എന്ന വാക്ക്. ഇത് എഴുത്തോലയുടെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: പാട്ടൊക്കെ കേട്ട് വന്നപ്പോ ഓങ്കായിഷി എന്ന വാക്കിനെ മറന്നോ? ഓങ്കായിഷിയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഉപകാരം ചെയ്തവരോടുള്ള ആ ഒരു കടപ്പാട്. അതിനൊപ്പം ജാപ്പനീസ് ഡിക്ഷണറിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്കായി എടുത്തു വെച്ചിരിക്കുന്നത് അതിലും ഗംഭീരമായ മറ്റൊരു വാക്കാണ്, ഓങ്കോചിഷിൻ. ഓങ്കോചിഷിൻ എന്ന വാക്ക്, നമ്മള് ഓടിക്കൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾക്ക് പിന്നാലെയല്ലേ. പുതിയ ഫോൺ, പുതിയ ഫാഷൻ, പുതിയ ട്രെൻഡുകൾ, പുതിയ പരിപാടികൾ. പക്ഷേ ഇടയ്ക്കൊന്ന് നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന പല പുതിയ കാര്യങ്ങളുടെയും വേരുകൾ കിടക്കുന്നത് ഒരു പക്ഷേ പഴയ എക്സ്പീരിയൻസിലായിരിക്കും എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ ഓങ്കോചിഷിൻ. പഴയതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയതിനെ കണ്ടെത്താനാണ് പറയുന്നത്. പഴയത് മാത്രമാണ് അല്ലെങ്കിൽ പുതിയത് മാത്രമാണ് എല്ലാം എന്ന് പറയുന്ന ഒരു സംഗതി അല്ല. നിങ്ങൾ ഇന്ന് മൊബൈലിൽ കളിക്കുന്ന ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ഒരു ബേസിക് ഐഡിയ പണ്ട് ഇവിടെ നമ്മളെ ജീവിച്ചിരുന്ന അച്ഛനപ്പൂപ്പന്മാര് ഒക്കെ, അച്ഛനും അമ്മയും അപ്പൂപ്പന്മാരും ഒക്കെ പറമ്പില് പണ്ട് ഓടി നടന്ന് അവര് കളിച്ചിരുന്ന കളികളിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോ ഇന്ന് നമ്മൾ കാണുന്ന ഗെയിംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന പല ട്രെൻഡി മ്യൂസിക്കിന്റെയും ഒറിജിനൽ ചിലപ്പോ പണ്ട് നമ്മുടെ ദാസേട്ടനും ചിത്രശേഷിയും പാടിയ പഴയ പാട്ടില് നമുക്ക് തിരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടും അല്ലെ. ആ വരികൾ കേട്ട് നോക്കുമ്പോ പഴയ ചില കാര്യങ്ങൾ ചിലപ്പോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പഴയത് മോശമാണെന്നോ പുതിയത് മാത്രമാണ് കേമമെന്നോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്താണ് നമുക്ക് തെറ്റുന്നത് എന്നാണ് ഓങ്കോചിഷിൻ എന്ന് പറയുന്ന ഈ ജാപ്പനീസ് ഫിലോസഫി പറയുന്നത്. പഴയതിനെ ഒരു ഗൈഡാക്കി നമ്മുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ദൂരം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് ലുക്കിംഗ് അറ്റ് ദി റിയർ വ്യൂ മിറർ വൈൽ ഡ്രൈവിംഗ്. ഈ റിയർ വ്യൂ മിറർ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ, അതായത് മുമ്പോട്ട് പോകാൻ പിന്നിലോട്ടും ഇടയ്ക്ക് നോക്കണമല്ലോ എന്നൊരു ഫിലോസഫിയാണല്ലോ ഈ മിററിനുള്ളത്, ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള മിററിനുള്ളത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലെപ്പോഴും വയ്ക്കുക. സോ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഒന്ന് നമ്മുടെ ഓങ്കേഷി, മറ്റൊന്ന് ഓങ്കോചിഷിൻ. അപ്പോൾ രണ്ട് കാര്യങ്ങളോടുകൂടി ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. അഹല്യ FM നിസുനുകോ ഷിതേ കുതാസായി, അതായത് അഹല്യ FM കേട്ടുകൊണ്ടേയിരിക്കൂ. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട്

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക.

നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ. അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: Fashion without break. Web Ahalya FM 90.4. Kate kate kutu kuda.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159200247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
3: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492325000.
1: Listen without break with Ahalya FM

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: പ്ലസ് ടു കഴിഞ്ഞോ മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: നമസ്കാരം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഒരു പാട്ടിന്റെ കഥ എന്ന് പറയുമ്പോ പലതരത്തിലുള്ള കഥകൾ ഉണ്ടാകും അല്ലേ? ആ പാട്ട് എങ്ങനെയാണ് ഉണ്ടായത്, കവി എന്താണ് ഉദ്ദേശിച്ചത്, സംഗീതം അതിലേക്ക് എങ്ങനെയാണ് ഒഴുകി വന്നത്, അങ്ങനെ ഇങ്ങനെ പല കഥകൾ പല പാട്ടുകൾക്കും പറയാനുണ്ട്. അങ്ങനെ കഥകളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കാതോരം ഞാൻ അഭിരാമിയാണുള്ളത്.

അതിമനോഹരമായ മലയാളിത്തം ഉണ്ടായിരുന്ന ഒരു കവിയും ഗാനരചയിതാവുമായിരുന്നു നമ്മുടെ ഭാസ്കരൻ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ സ്വന്തമായി പദപ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഇങ്ങനൊരു വാക്കുണ്ടോ മലയാളത്തിൽ എന്ന് നമുക്ക് സംശയം തോന്നും. അദ്ദേഹം തന്നെ കൂട്ടിയിണക്കുന്ന ചില വാക്കുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പാട്ടുണ്ട് ആഭിജാത്യം എന്ന സിനിമയിൽ. മഴമുകിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി എന്നുള്ള പാട്ട്. അതിൽ ഈ കൊരലാരം എന്ന വാക്ക് രണ്ട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഒറ്റ വാക്കാണ്. കൊരൽ എന്ന് പറയുന്നത് തമിഴിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാക്കാണ്. ആ കൊരൽ എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ ഭാഗം, ആ ഒരു തൊണ്ടഭാഗത്തെയാണ് കൊരൽ എന്ന് പറയുന്നത്. ആ ഭാഗത്തിനെ ചേർത്ത് വെക്കുന്നു കൊരൽ എന്നുള്ളത്. ഒപ്പം ഹാരം എന്ന് പറഞ്ഞാൽ മാലയാണ്. അപ്പോൾ ഒരു മാലയിടുന്നു എന്നതാണ് ഉദ്ദേശിച്ചത്. മഴമുകിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു മാല കെട്ടി എന്നുള്ളതാണ് കൊരലാരം കെട്ടി എന്ന് പറയുന്നത്. എന്തായാലും ഇതുപോലെ കുറേ വാക്കുകൾ ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടുകളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എ ടി ഉമ്മറാണ് ഈ ഒരു പാട്ടിനെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ആഭിജാത്യം എന്ന സിനിമയ്ക്ക് വേണ്ടി ജാനകി അമ്മ പാടിയ ഈ പാട്ട് നമുക്കിപ്പോൾ കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ. ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ സുന്ദരമായ ഗാനങ്ങളാണല്ലേ. അങ്ങനെയുള്ള സുന്ദരമായിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളെ പോലും വെല്ലുന്ന അതിസുന്ദരമായ ലളിത ഗാനങ്ങൾ, വളരെ ലളിതമായിട്ടുള്ള ലളിത ഗാനങ്ങൾ പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് കുറവാണ്. അങ്ങനെ ഒരു ലളിത ഗാനമാണ് ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമൽ ഉറക്കമായി ഉണർത്തരുത് എന്ന പാട്ട്. ദേവരാജൻ മാസ്റ്ററുടെ മ്യൂസിക്കാണ്. ഒ എൻ വി കുറിപ്പ് എഴുതിയിട്ടുള്ള വരികൾ. ജയചന്ദ്രൻ ഭാവഗായകനാണ് ഈ ഒരു പാട്ട്.

ഈ പാട്ട് പോലെ തന്നെയുള്ള ഒരു പാട്ട് കൂടിയുണ്ട്. ഇതേപോലെ എന്ന് പറഞ്ഞാൽ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമ്മൽ ഉറക്കമായി ഉണർത്തരുത് എന്ന് പറയുന്നത് ആരോ ഒരു പ്രിയപ്പെട്ട ഒരാൾ ഉറങ്ങാണ്. അപ്പോ പാട്ട് പാടി അല്ലെങ്കിൽ ശബ്ദം ഉയർത്തി ആ ഉറക്കം കെടുത്തരുത് എന്ന് പറയാണ്. അതുപോലെ തന്നെ മടിയിൽ മയങ്ങുന്ന മാലതി ലതയെ തൊടല്ലേ, ഉറക്കത്തിൽ നിന്നുണർത്തല്ലേ എന്ന് പറയുന്ന മറ്റൊരു പാട്ട് വയലാർ രാമവർമ്മ എഴുതിയിട്ടുണ്ട് നഖങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി. പുഷ്പമംഗലയാം ഭൂമിക്ക് വേലിപ്പുടവയുമായി വരും വെളുത്ത വാവി, എന്റെ മടിയിൽ മയങ്ങും ഈ മാലതി ലതയെ തൊടല്ലേ തൊടല്ലേ നീ എന്നാണ് വയലാർ എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ആശയം തന്നെയാണ് ഈ ഒരു പാട്ടിലുള്ളത്. വയലാറിൻ്റെ ഈ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ ഈണം പകർന്ന് ദാസേട്ടൻ പാടിയ പാട്ടിൽ മധുവും ജയഭാരതിയാണ് അഭിനയിച്ചിട്ടുള്ളത്. മധു ജയഭാരതി ജോഡികളുടെ എത്രയോ ഹിറ്റ് ഗാനങ്ങളിലൊന്നാണ് പുഷ്പമംഗലയാം എന്ന ഈ ഒരു പാട്ട്.

ഇപ്പൊ നമ്മൾ കേട്ട ഈ ഒരു പാട്ട് ജോൺസൺ മാസ്റ്ററുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മൂളാറുള്ള പാട്ട് കൂടിയാണ്. അപ്പൊ ഇതിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് പുഷ്പമംഗലയാം ഭൂമിക്ക് വേലിപ്പുടവയുമായെത്തും വെളുത്തവാവേ എന്ന പാട്ട് കേട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പുഴയും കടന്ന് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്ന പാട്ട് ജോൺസൺ മാസ്റ്റർ മെനഞ്ഞെടുക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദാസേട്ടനാണ് ശബ്ദമായത്.

അടുത്തഗാനം രാഘവൻ മാസ്റ്റർ ഈണം പകർന്ന് പി ഭാസ്കരൻ മാസ്റ്റർ വരികളെഴുതി എ പി കോമള എന്ന ഗായിക പാടിയ പാട്ടാണ് ആദ്യ കിരണങ്ങൾ എന്ന സിനിമയിലെ ഗാനം. കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുറുക്കിൻ തയ്യെ നിന്നുടെ ഷോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ് എന്നാണ് പാട്ടി.

ഈ പാട്ട് പോലെ തന്നെ ഈ പാട്ടിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടുള്ള ഒരു മറ്റൊരു പാട്ടുണ്ട് മലയാള സിനിമയിൽ. 2010 അൻവർ എന്ന സിനിമയിലാണ് ആ ഒരു പാട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കേട്ട പാട്ട് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയിട്ടുള്ളത്, കിഴക്ക് തിക്കിലെ ചെന്തെങ്ങിൽ കരിക്ക് പൊന്തിയ നേരത്ത് മുരിക്കിൻ തയ്യെ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ് എന്നുള്ളതാണ്. ആ ഒരു പ്രഭാതം പൊട്ടി വിടരുന്നതിനെ ഉപമിച്ചിരിക്കുകയാണ് കാവ്യഭാവനയിൽ. അതുപോലെ തന്നെ റഫീഖ് അഹമ്മദ് എഴുതിയിട്ടുള്ള വരികളാണ് അൻവർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. കിഴക്ക് പൂക്കും മുരിക്കിൻ എന്തൊരു ചുക ചുകപ്പാണ് എന്ന വരികൾ മറ്റൊരു സുന്ദരമായ പ്രഭാതത്തെ കാണിക്കുന്നു. ശ്രേയ ഘോഷൽ, ശബരി ബ്രദേഴ്സ്, റാഖീബ് അലം, നവീൻ അയ്യർ എന്നിവർ ചേർന്ന് ഈ പാട്ട് പാടിയിരിക്കുന്നു. ഗോപി സുന്ദറിൻ്റെതാണ് സംഗീതം.

അടുത്ത ഗാനം രവീന്ദ്രൻ മാസ്റ്ററുടെ ഒരു ക്ലാസിക്കൽ പാട്ടാണ്, തേനും വയമ്പും എന്ന സിനിമയിലെ പാട്ട്. ഒറ്റക്കമ്പി നാദം മാത്രം മൂളും, വീണ നാദം ഞാൻ. കഥാസന്ദർഭവും കഥയും ഒക്കെ ബിച്ചു തിരുമലയ്ക്ക് വിവരിച്ചു കൊടുത്തിട്ടും ഈ ഒരു പാട്ടിനുള്ള ഐഡിയ, ഈ ഒറ്റക്കമ്പി എന്ന പാട്ടിനുള്ള ഐഡിയ നമ്മുടെ ഗാനരചയിതാവ് ബിച്ചു തിരുമലയ്ക്ക് കിട്ടുന്നില്ല. അപ്പൊ ലോഡ്ജ് മുറിയിൽ എങ്ങനെയെങ്കിലും ഈ ഗാനത്തിന് ഒരു പൂർണ്ണത വരുത്തണമല്ലോ, വരികൾ എഴുതണമല്ലോ എന്ന് വിചാരിച്ച് ബിച്ചു തിരുമല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. കൺഫ്യൂഷനായി തലയൊക്കെ ചൊറിഞ്ഞ് ഇരിക്കുന്നു. ഇരുന്നിട്ടിരിക്കാനും വയ്യ, കിടന്നിട്ട് കിടക്കാനും വയ്യ, അങ്ങനത്തെ അവസ്ഥയാണ്. എന്തു ചെയ്യും? ഈ റൂം മുഴുവൻ കൊതുകിൻ്റെ ബഹളാണ്. ഭയങ്കര കൊതുക് ശല്യമായിരുന്നു ആ ലോഡ്ജ് മുറിയിൽ. അപ്പം ഈ കൊതുക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബിച്ചു തിരുമലയ്ക്ക് ഫീൽ ചെയ്യുന്നത് ഒറ്റക്കമ്പിയുള്ള തമ്പുരു മൂളുന്നത് പോലെയാണ് ഒരു മൂളക്കം, കൊതുകിൻ്റെ മൂളക്കം ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ചുറ്റും പാറി നടക്കുന്ന കൊതുകിൽ നിന്ന് അദ്ദേഹത്തിനൊരു സ്പാർക്ക് അടിക്കുന്നു. അപ്പൊ അന്ന് അദ്ദേഹം വായിച്ചു മടക്കിയ ഒരു പുസ്തകം അവിടെ ഉണ്ടായിരുന്നു. അതിങ്ങനെ ആ ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ ഒറ്റക്കമ്പിയുള്ള തമ്പുരു ഒരു കവിതാ സമാഹാരമാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം വരികൾ എഴുതി ഒറ്റക്കമ്പി നാദം എന്ന പാട്ടിന്റെ വരികൾ. അപ്പൊ അങ്ങനെ ആ പുസ്തകവും പുസ്തകത്തിന്റെ ടൈറ്റിലും ലോഡ്ജ് മുറിയിലെ കൊതുകും കൊതുകിന്റെ മൂളലിൽ നിന്നുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്പാർക്കിൽ നിന്ന് പിറന്ന പാട്ടാണ് രവീന്ദ്രൻ മാഷിന്റെ എക്കാലത്തെയും ക്ലാസിക്കൽ ആയിട്ടുള്ള പാട്ട് തേനും വയമ്പും എന്ന സിനിമയിലെ ഈ ഒരു ഗാനം.

0: ഈ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാദാനം.
1: ബിജു തിരുമല തന്നെ എഴുതിയ തേനും വയമ്പും എന്ന ചിത്രത്തിലെ തേനും വയമ്പും എന്ന പാട്ടും മനോഹരമായ വരികളുള്ള പാട്ടാണ്. മാനത്തെ ശിങ്കാരിത്തോപ്പിൽ ചെറുഞ്ഞാവൽ പൂവൻപഴത്തോട്ടം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് പ്രകൃതി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ് തേനും വയമ്പും എന്ന പാട്ട്. നമുക്ക് ആ ഒരു ഗാനം കൂടെ കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ

ഓരോ പാട്ടിനും ഓരോ കഥകൾ പറയാനുണ്ടാകും. ആ പാട്ടിലേക്ക് വരികൾ ഇറങ്ങി വന്ന കഥകൾ, സംഗീതം ഒഴുകി വന്ന കഥകൾ, അങ്ങനെ ചില പാട്ടുകൾ കേട്ടു, ചില പാട്ടുകളുടെ കഥകൾ കേട്ടു. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മങ്ങാതെ മായാതെ മനസ്സിലുള്ള ഭാസ്കരൻ മാസ്റ്ററുടെ പ്രാണസഖി കൂടെ കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ അവസാനിപ്പിക്കാം. എങ്കിലും എൻ നോമൽ ആൾക്ക് താമസിക്കാൻ എൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനൊരുക്കാമെന്നാണ് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയിട്ടുള്ളത്. ഈ പ്രാണസഖി എന്ന പാട്ട് കേൾക്കുമ്പോൾ ഇന്നും പ്രേമിക്കുന്ന ആളുകളുടെയൊക്കെ ഹൃദയം നിശ്ചലമാവുകയാണ് എന്നുള്ളതാണ്. ഒരിക്കലും മരണമില്ലാത്തൊരു പാട്ടാണ് പ്രാണസഖി. പ്രാണസഖി കൂടെ നമുക്ക് കേൾക്കാം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4. ഇത് ഇന്നത്തെ അവസാനത്തെ ഗാനമാണ്. വീണ്ടും ഇതുപോലെ പാട്ടുകളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേട്ടുകൂട്ടാം. കീപ് ലിസ്ണിംഗ് അഹല്യ FM 90.4. കേട്ട്

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.